നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 32. 2026 ജൂലൈ 16 വ്യാഴം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:38. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വാസം വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉൾനാടൻ ജലഗതാഗത മേഖലയിൽ അടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് കേരള സമുദ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 സ്പെഷ്യാലിറ്റി ഒ പികൾ കൂടി ആരംഭിച്ചു. വയോജനാരോഗ്യം, ലഹരി വിമുക്തി, സൈക്യാട്രി ഒ പി എന്നിവയാണ് പുതുതായി ആരംഭിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-0 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ന്യൂസ് റെയിൻബോ.

Life is all about making decisions, making choices. നമ്മുടെ ചോയ്സുകൾ, നമ്മുടെ തീരുമാനങ്ങൾ, അവയാണ് ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. ആ തീരുമാനങ്ങൾ ഏറ്റവും അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ പരമാവധി ശ്രമിക്കുക. ഹലോ ബഡീസ്, എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് ഡേ. കൂടെ 7 മണിവരെ ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്, വിത്ത് അവർ മോർണിംഗ് സ്പെഷ്യൽ കോഫി, ബെറ്റ് കോഫി. ഒരു കുതിരയെ വാങ്ങാൻ നിശ്ചയിക്കുന്നു, നല്ല കാര്യം. പക്ഷേ അതിനു മുൻപ്, കുതിരയെ വാങ്ങുന്നതിന് മുൻപ്, വീട്ടിൽ ആവശ്യത്തിന് വലുപ്പമുള്ള മുറ്റം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത്, കുതിരയെ വാങ്ങുന്നതിന് മുൻപ് അതിനെ എവിടെ സൂക്ഷിക്കും, എവിടെ കെട്ടിയിടും, കുതിരയുടെ പുറത്ത് കയറി സഞ്ചരിക്കാനുള്ള സാമഗ്രി

ഏത് തരം വാങ്ങും? ഇനി ഈ സഞ്ചാരം എത്രമാത്രം ഉണ്ടാകും? എപ്പോഴും ഉണ്ടാകുമോ അതോ എല്ലപ്പോഴും ആയിരിക്കുമോ? കുതിരയ്ക്ക് എന്ത് തീറ്റ കൊടുക്കണം? ആ സംഗതികൾ ചുറ്റുവട്ടത്ത് ലഭ്യമാണോ? ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കണം. അതെല്ലാം ഓക്കെ ആണെങ്കിലല്ലേ കുതിരയെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതുപോലെ ജീവിതത്തിൽ ധാരാളം തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് നമുക്ക്. കുതിരയെ വാങ്ങുക എന്ന് പറയുന്നത് പോലെ നല്ല മനോഹരമായ ഐഡിയകളായിരിക്കാം അത്. പക്ഷേ ആ

0: കുട്ടികളെ പറ്റിയാവാം. അങ്ങനെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പല പല തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതുണ്ടാക്കാവുന്ന ഇഫക്ട്സിനെ, അതിന് വേണ്ടി വരാവുന്ന അഡ്ജസ്റ്റ്മെൻസിനെയൊക്കെ ശ്രദ്ധാപൂർവം പരിഗണിക്കുക. അതിനുശേഷം എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, തീർച്ചയായും വളരെ ഫലപ്രദമായിരിക്കും. അങ്ങനെ പൂർണ്ണമായും ആയില്ലെങ്കിൽ കൂടി അതിൽ പശ്ചാത്താപം തോന്നേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്തത് ഏറ്റവും ബെസ്റ്റായ കാര്യമാണ്, നിങ്ങളെടുത്തത് ഏറ്റവും ബെസ്റ്റായ തീരുമാനമാണ്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

You never really understand a person until you consider things from his point of view. Yes, നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള സംഗതിയാണിത്. ഒരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടിൽ നിന്നും കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം നമ്മൾ. എത്രയും ശരിയായ കാര്യമാണല്ലേ. ഹാർപ്പർ ലീ എന്ന പ്രശസ്ത നോവലിസ്റ്റിൻ്റെ പ്രസ്താവനയാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ പേര് കേട്ടാൽ തന്നെ വായനാശീലമുള്ളവർക്ക് മനസ്സിലാവും വളരെ പ്രശസ്തമായ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന നോവലിൻ്റെ എഴുത്തുകാരിയാണ് ആളെന്ന്. ഈ പുസ്തകരചനയ്ക്കുണ്ടല്ലോ 1961 പുലിറ്റ്സർ പ്രൈസ് ലഭിക്കേണ്ട

0: ായി ഹാർപ്പർ ലീക്ക് മോഡേൺ ലിറ്ററേച്ചറിലെ ഒരു ക്ലാസിക് എന്ന വിശേഷണമുള്ള ഈ നോവലിന് ശേഷം താൻ മറ്റൊരു നോവലും പബ്ലിഷ് ചെയ്യില്ല എന്ന തീരുമാനത്തിലായിരുന്നു ലീ. പക്ഷേ അടുത്ത സുഹൃത്തായ ട്രൂമാൻ കപ്പോട്ടിയെ നോവൽസ് എഴുതാൻ സഹായിച്ചു, ഒപ്പം താൻ തന്നെ ചില കഥകളും എഴുതി. എന്നാൽ 2015 ടു കിൽ എ മോക്കിംഗ് ബേർഡിന് ഒരു സീക്വൽ എന്ന പോലെ Go Set a Watchman എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. 2016 89 വയസ്സിൽ അന്തരിച്ച ഹാർപ്പർ ലീക്ക് 2007 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ബഹുമതിയും ലഭിച്ചിരുന്നു. ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: This is Rainbow from Kochi 107.5. Musically yours.
1: വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരെയാണ്, തീവ്രമായ ചിന്തകൾ വച്ചു പുലർത്തുന്നവരെയാണ് ജീവിതം ഏറ്റവും അധികം പരീക്ഷിക്കുക. യെസ്, ആ പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ കിട്ടുന്ന വിജയമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫീലിംഗ് അനുഭവിച്ചു തന്നെ അറിയണമെന്ന് പറയുന്നു ആ വിജയത്തിലെത്തിയവർ. അങ്ങനെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിട്ടും ധീരതയുടെ കൊടുമുടി കയറിയ ആളാണ് ന്യൂസിലൻഡുകാരൻ മാർക്ക് ഇംഗ്ലിസ്. എവറസ്റ്റ് കീഴടക്കുന്ന രണ്ട് കാലുകളും ഇല്ലാത്ത ആദ്യ വ്യക്തി. മലകയറാൻ ഉപകരിക്കുന്ന തരത്തിൽ കാർബൺ ഫൈബറിൽ തീർത്ത കൃത്രിമക്കാൽ ഉപയോഗിച്ചായിരുന്നു മാർക്കിൻ്റെ ഈ ഉദ്യമം. അദ്ദേഹത്തിൻ്റെ ഈ അതിസാഹസികതയ്ക്ക് പിന്നിൽ മറ്റൊരു മഹത്തായ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നോ? കംബോഡിയയിൽ ജീവിക്കുന്ന കാലില്ലാത്ത സാധുക്കൾക്ക് കൃത്രിമക്കാൽ നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുക എന്നത്. യെസ്, ഉദ്ദേശമൊക്കെ വളരെ ശ്രേഷ്ഠമാണ്, ധീരതയോടെയുള്ള ദൗത്യമാണ്. എങ്കിലും പരീക്ഷണങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ലല്ലോ. മലകയറ്റം 21,000 അടി പിന്നിട്ടപ്പോൾ മാർക്കിൻ്റെ ഒരു കൃത്രിമക്കാല് ഒടിഞ്ഞുപോയി. എത്ര കരുത്തനായ ആളും ഒന്ന് തളർന്നു പോകാവുന്ന അവസ്ഥ അല്ലേ? എന്നാൽ സ്വയം അതിൽ അറ്റകുറ്റപ്പണികൾ നടത്തി കേടുപാടുകൾ ഒരുവിധം പരിഹരിച്ച് വീണ്ടും കയറ്റം തുടങ്ങി മാർക്ക് ഇംഗ്ലിസ്. അങ്ങനെ തൻ്റെ സംഘത്തിനൊപ്പം വീണ്ടും എത്തി എന്നത് അതിശയിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, മാർക്ക് ഇംഗ്ലിസിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ചിലർക്കും പ്രത്യേകതകളുണ്ടായിരുന്നു. വഴികാട്ടിയായ ഷെർപ്പയുണ്ടല്ലോ, അദ്ദേഹത്തിന് രണ്ട് കൈകളും ഇല്ലായിരുന്നു. അമേരിക്കക്കാരനായ മറ്റൊരു പർവ്വതാരോഹകൻ പൂർണ്ണമായും അന്ധനായിരുന്നു. യെസ്, വൈകല്യങ്ങളെ മനക്കരുത്തുകൊണ്ട് നേരിട്ടവരാണ് അവരെല്ലാം. 2006 May 15 40 ദിവസത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ മാർക്ക് ഇംഗ്ലിസിൻ്റെ സംഘം എവറസ്റ്റിന് മുകളിലെത്തി. ഈയൊരു ദൗത്യം എവറസ്റ്റ് ബിയോണ്ട് ദ ലിമിറ്റ് എന്ന സീരീസിനായി ഡിസ്കവറി ചാനൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മാർക്ക് ഇംഗ്ലിസിന് കാല് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നും കൂടെ അറിയണ്ടേ? അതും ഒരു പർവ്വതാരോഹണ ശ്രമത്തിൽ സംഭവിച്ചതാണ്. 1982 ഇംഗ്ലീഷും ഫിലിപ്പ് ഡൂൾ എന്നൊരു വ്യക്തിയും കൂടി ന്യൂസിലൻഡിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായ മൗണ്ട് കുക്ക് കീഴടക്കാനിറങ്ങി. എന്നാൽ പാതി വഴിയിൽ അവർ ഒരു മഞ്ഞുഗുഹയിൽ പെട്ടുപോയി. 13 ദിവസത്തോളം എടുത്തു രക്ഷാപ്രവർത്തകർക്ക് അവരെ രക്ഷിച്ചെടുക്കാനായിട്ട്. അത്രയും സമയം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഫ്രോസ്റ്റ് ബൈറ്റ് ബാധിച്ചു. രണ്ട് കാലും മുട്ടിന് കീഴോട്ട് മുറിച്ചു മാറ്റേണ്ടിയും വന്നു. പക്ഷെ വിട്ടുകൊടുത്തില്ല മാർക്ക്. 20 വർഷത്തിന് ശേഷം 2002 കൃത്രിമക്കാല് വച്ച് തന്നെ മൗണ്ട് കുക്ക് കീഴടക്കി. അങ്ങനെ മാർക്ക് ഇംഗ്ലീഷ് തൻ്റെ നിശ്ചയദാർഢ്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇപ്പോഴും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് ധാരാളം മോട്ടിവേഷണൽ ക്ലാസുകൾ എടുക്കുന്നുണ്ട് അദ്ദേഹം. എന്തിനേയും ഏതിനേയും സംശയത്തോടെ നോക്കുന്ന ശീലം മാറ്റാനാണ് മാർക്ക് ഇംഗ്ലീഷ് നമ്മളെ ഉപദേശിക്കുന്നത്. സംശയാത്മ വിനശ്യതി, സംശയത്തോടെ കാണുന്നയാൾ നശിക്കുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥം ശരിയാണ് എന്ന് പഠിപ്പിക്കുന്നു അദ്ദേഹം. റൈറ്റ്, സോ ഓർത്തോളൂ, മനസ്സ് അനുവദിക്കുന്നിടത്തോളം മാത്രമേ ഭയത്തിനും സംശയത്തിനും ആഴമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സ് നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കട്ടെ.
2: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: To be yourself in a world that is constantly trying to make you something else is the greatest accomplishment. ഇത് പ്രശസ്ത സാഹിത്യകാരൻ റാൽഫ് വാൾഡോ എമേഴ്സന്റെ വാക്കുകൾ. ഏത് സാഹചര്യത്തിലും നമ്മൾ നമ്മളായി തന്നെ ഇരിക്കണം, മറ്റുള്ളവരെ അനുകരിക്കരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കേ ഒരു തത്തയുടെ കഥ കേൾക്കാം. പാരറ്റ്, അവൻ്റെ പേര് പീറ്റർ പാരറ്റ്. അപ്പോൾ പീറ്റർ തത്ത, പീറ്റർ പാരറ്റ്, ഒരു ദിവസം വളരെ നിരാശയും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് കൂട്ടിലേക്ക് വരികയാണ്. തിരിച്ച് എവിടെ പോയിട്ട് വരിക? മകൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായ അമ്മയ്ക്ക്. എന്തു പറ്റി കൂട്ടാ? അമ്മ ചോദിച്ചു. ഓ, എൻ്റെ ഈ വൃത്തികെട്ട കൊക്ക്, എനിക്കിഷ്ടമല്ല അത്, പീറ്റർ ദേഷ്യത്തോടെ പറഞ്ഞു. നിൻ്റെ കൊക്കിന് എന്തപ്പോൾ കുഴപ്പം? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, അമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നോ മോം, മറ്റു പക്ഷികൾക്കൊക്കെ നല്ല ഭംഗിയുള്ള കൊക്കുകളാണ്. സാമി വേഴാമ്പലിനും പാമി പെലിക്കനും ഹാരി പരുന്തിനും ഫ്രെഡി കുരുവിക്കുമൊക്കെ. എൻ്റെ മാത്രം ഒരുമാതിരി വളഞ്ഞു കുത്തി. സ്റ്റൂപ്പിഡ് ബീക്ക്, പീറ്റർ തത്ത ആത്മനിന്ദയോടെ പറഞ്ഞു. ഇത് കേട്ട് അമ്മ തത്ത കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവൻ പറയുന്നതിലും കാര്യമുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഭംഗിയുള്ള കൊക്കുകൾ, നമ്മൾ തത്തകൾക്ക് മാത്രം മോശം ഷേപ്പ്. അമ്മയും അതേ ലൈനിൽ ചിന്തിച്ചു. അല്പം കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു, മക്കളെ നീ ഒരു കാര്യം ചെയ്യ്, പോയി മെക്കവ് മാമനെ കാണ്, മൂപ്പര് നിനക്ക് നല്ല ഉപദേശം തരും. മെക്കവനെ അറിയാലോ, തത്തകളിലെ വളരെ സുന്ദരന്മാരായ ഒരു വർഗം, അറിയാലോ അല്ലേ? ഓക്കെ, തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളതും കാട്ടിലെ ഉയരം കൂടിയ മരങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്ന മെക്കവ് മാമനെ കാണാൻ പുറപ്പെട്ടു. ആര്? പീറ്റർ, പീറ്റർ പാരറ്റ്. കാടിന് ഉൾവശത്ത് ഉയരം കൂടിയ ഒരു മരത്തിൻ്റെ മുകളിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്ന മാമനെ കണ്ടെത്തി.

ഹലോ അങ്കിൾ, എനിക്കൊരു പ്രശ്നം പറയാനുണ്ട്. പീറ്റർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. ആഹാ, എന്താണ് ഡിയർ നിന്റെ പ്രശ്നം? വാത്സല്യത്തോടെ മെക്കവ മാമൻ ചോദിച്ചു. മാമ, എൻ്റെ കൊക്ക് വളരെ വൃത്തികെട്ടതാ, എനിക്കിഷ്ടമല്ല. എൻ്റെ കൂട്ടുകാരുടെ എല്ലാം നല്ല സുന്ദരമായ കൊക്കുകളാണ്. പീറ്റർ അമ്മയോട് പറഞ്ഞ പരാതി തന്നെ അമ്മ അവനോടും പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് പീറ്റർ, നിന്റെ കൂട്ടുകാർക്കൊക്കെ നല്ല ഭംഗിയുള്ള കൊക്കുകൾ തന്നെയാണുള്ളത്. എന്നാലേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് ഈ പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണോ? അയ്യേ, എനിക്കിഷ്ടമല്ല, പീറ്റർ അറപ്പോടെ പറഞ്ഞു. നിന്റെ കൂട്ടുകാരൻ വേഴാമ്പലില്ലേ, അവന് അതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ആ ഷേപ്പിലുള്ള കൊക്ക്. പിന്നെ നീ മത്സ്യം കഴിക്കുമോ? മെക്കവ് മാമൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. കേട്ടിട്ട് എന്നെ ഛർദ്ദിക്കാൻ വരുന്നു. നിന്റെ പാമി പെല്ലിക്കനില്ലേ, നിന്റെ കൂട്ടുകാരൻ, അവന് മത്സ്യം കഴിക്കാൻ പാകത്തിനുള്ള കൊക്കുകളാണ്. ഇനി വേറൊരു ചോദ്യം, എലിയെയോ അങ്ങനെയുള്ള ജീവികളെയോ ആഹാരമാക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ പീറ്റർ? ഓ, ഒന്ന് നിർത്തുമാമ, എന്നായി പീറ്റർ. ഓക്കെ ഓക്കെ, ഹാരി പരുന്തിന് അതെല്ലാം കഴിക്കണം, അതുകൊണ്ട് അവൻ്റെ കൊക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലാണ്. ഇനി അതെല്ലാം വിട്ടേക്ക്, നിനക്ക് വിത്തുകൾ ഇഷ്ടമല്ലേ? മാമൻ ചോദ്യം തുടർന്നു. യാ, ദാറ്റ്സ് ഓക്കെ, അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടം പേരക്കയാണ്. ആഹാ, അത് ഇവിടെ കുറച്ചിരിപ്പുണ്ട്, തരട്ടെ? യെസ് പ്ലീസ്, പീറ്റർ ചെറിയ നാണത്തോടെ പറഞ്ഞു. പേരക്ക വലിയ ഇഷ്ടമാണ് ഇഷ്ടന്. പീറ്റർ പേരക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെക്കവ മാമൻ വീണ്ടും ചോദിച്ചു. ഇനി പറയൂ പീറ്റർ, നിനക്ക് പെലിക്കൻ്റെയോ പരുന്തിൻ്റെയോ കുരുവിയുടെയോ ഒക്കെ പോലുള്ള കൊക്കായിരുന്നെങ്കിൽ ഈ പേരക്കയും കട്ടിത്തോടുള്ള പഴങ്ങളും ഒക്കെ കഴിക്കാൻ സാധിക്കുമായിരുന്നോ? പീറ്ററിന് കാര്യം മനസ്സിലായി. പീറ്റർ, നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, പ്രത്യേകം കഴിവുകളും ശൈലികളും രൂപഭേദങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രത്യേകതകളും കഴിവുകളും നോക്കിയിരുന്ന് അസൂയപ്പെടാതെ നീ എന്താണോ, നീ എങ്ങനെയാണോ, അത് ഏറ്റവും ഇഷ്ടപ്പെടാനും അതിൽ അഭിമാനിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. മെക്കവ മാമൻ്റെ ഈ ഉപദേശം പൂർണ്ണമായി മനസ്സിലാക്കി പീറ്റർ പാരറ്റ് സന്തോഷത്തോടെ കൂട്ടിലേക്ക് മടങ്ങി. ഇതാണ് കഥ. കൂട്ടുകാരെ, പറഞ്ഞു വന്നത് എന്താണ്? ഇതുപോലെ നമ്മളും നമ്മുടെ കഴിവുകളും നമ്മുടെ രൂപവുമൊക്കെ അനന്യമാണ്. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും സാമർഥ്യങ്ങളെ നോക്കി കുശുമ്പ് തോന്നുകയോ അസൂയപ്പെടുകയോ ചെയ്യണ്ട. അല്ല, അങ്ങനൊരു തോന്നലേ വേണ്ട എന്ന് പറഞ്ഞതാണ്. അവരുടെ ജീവിതോദ്ദേശമായിരിക്കില്ല നമ്മുടേത്. സ്വന്തം കഴിവുകളെയും ലക്ഷ്യങ്ങളെയും പോളിഷ് ചെയ്ത് നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാം. ആൻഡ് ബെഡ് കോഫി ആയിട്ട് തന്നെ നാളെ രാവിലെ വരും കേട്ടോ. ഇനി കൂടെ ഞാനും ഉണ്ടാവും, സുരേഷ് കാഞ്ഞിരക്കാട്ട്. അപ്പോൾ ശരി, നാളെ കാണാം. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷയാണ് കേട്ടോ. എൻജോയ്. ബൈ ഫോർ നൗ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഹായ് ഡിയേഴ്സ്, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റും 50 സെക്കൻഡും ആണ്. ഇന്ന് ഇന്നലത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇനി കേൾക്കുന്നത്. ഈ അറിയിപ്പിനെ തുടർന്ന് സ്വാഗതം.

0: കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 8:30 സവാരി ടൈം. 10 പാട്സാപ്പ്. 11 ചാർട്ട് ബസ്റ്റേഴ്സ്. യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 2 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 ഉമംഗ്. 3 വിവിധ് ഭാരതി റിലേ കേൾക്കാം ഡൽഹി റിലേ. വൈകിട്ട് 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. 8 കരിയർ കണക്ട്. 9 റിതം റൂട്ട്സ്. 10 അരികെ. 11 ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഇന്നലത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 3:19 ഇനി കേൾക്കാം.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ കോണിൽ എവിടെയോ പൊടി പിടിച്ചു കിടന്ന ആ പഴയ പാട്ടുപെട്ടി ഇന്ന് വീണ്ടും തുറക്കുവാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. എന്നത്തെയും പോലെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റും 34 സെക്കൻഡുമാണ്. ഇത് സ്വാഗതം കൊച്ചിയുടെ സമയമാണ്.

പ്രിയരെ, നമ്മുടെയൊക്കെ ഓർമ്മയുടെ ആൽബം ഉണ്ടല്ലോ, ആ ഒരു ആൽബത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച ചില വസ്ത്രങ്ങളുണ്ട്. ചില വരികളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങിയ, തുന്നിച്ചേർക്കപ്പെട്ട കുറച്ച് വസ്ത്രങ്ങൾ. അവര് പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന കുറച്ച് വസ്ത്രങ്ങൾ കേട്ടോ. ആ വരികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? ആ കൈതപ്രാവുകൾ പാറി നടന്ന നിഷ്കളങ്കതയുടെ പാവാടപ്രായത്തിൽ നമ്മൾ മൂളി നടന്ന വരികൾ, പ്രണയത്തിന്റെ ആഴക്കടലിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ മാദകത്വം തുളുമ്പുന്ന ആ നീലസാരി ഉടുത്ത സുന്ദരിയുടെ പാട്ടുകൾ, അതുമല്ലെങ്കിൽ ജീവിതത്തിന്റെ പരിക്കൻ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ കണ്ടം വെച്ച കോട്ട്. അതെ, തുണികളിൽ തുന്നിച്ചേർത്ത പാട്ടുകളല്ല ഇത്, മറിച്ച് പാട്ടുകളിൽ തുന്നിച്ചേർത്ത നമ്മുടെ സ്വന്തം ഓർമ്മകളാണ്. 1985 മുൻപ് മലയാളികളുടെ ചുണ്ടിൽ തത്തിക്കളിച്ച, അല്ലെങ്കിൽ ഇന്നും തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളുടെ ഭംഗിയും പ്രണയവും വിരഹവുമെല്ലാം ഒപ്പിയെടുത്ത ആ പഴയ അമൃത് ഗാനങ്ങളാണ് നമ്മൾക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് PS ബാബു ആണ്, പൂണിത്തുരയിൽ നിന്നുമാണ് കേട്ടോ അദ്ദേഹം ഈ ഒരു ഗാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കത്ത് വളരെ ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നി. 78 വയസ്സുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. സ്വാഗതം കൊച്ചിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും സൗഹാർദ്ദമായും സന്തോഷം പങ്കിടാനുമായി ആകാശവാണി റെയിൻബോ നിത്യേന 1.25 മണിക്കൂർ സമയം നീക്കി വെച്ചിരിക്കുന്നു. ഇത്രയും സേവന മനസ്കതയോടെ പ്രവർത്തിക്കുന്ന ആകാശവാണിയെ എത്ര പ്രശംസിച്ചാലും അധിക പറ്റാവില്ല. സ്വാഗതം കൊച്ചിയുടെ ആരംഭകാലം മുതൽ തന്നെ ഈ

പരിപാടി ആസ്വദിക്കാറുണ്ട്. ഈയിടെ 1985 വരെയുള്ള ഗാനങ്ങളും ഉൾപ്പെടുത്താമെന്ന തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ പലതവണകളായി ഗാനങ്ങൾ അയക്കുകയും അതെല്ലാം പ്രക്ഷേപണം ചെയ്തതും നന്ദിയോടെ സ്മരിക്കുന്നു. എങ്കിലും ഞാൻ അയച്ച പല കത്തുകളും ഇനിയും വെളിച്ചം കാണാതെ കിടക്കുന്നുണ്ട്. എങ്കിലും വ്യത്യസ്തതയുള്ള ഗാനങ്ങൾ മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാം ധരിക്കുന്ന ഉടയാടകളെ വർണ്ണിക്കുന്ന ഗാനങ്ങളാണ് ഇതോടൊപ്പം അയക്കുന്നത്. നാളിതുവരെയായും ആരും ചിന്തിച്ചുപോലും നോക്കാത്ത ഒരു വിഷയമാണ്, തികച്ചും യുണീക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രോതാക്കളെ തീർച്ചയായും ആകർഷിക്കും. ആകാശവാണി ഉടനെ പരിഗണിക്കുമെന്ന വിശ്വാസത്തിൽ ഗാനങ്ങളുടെ ലിസ്റ്റ് ഇതോടൊപ്പം അയക്കുന്നു. അണിയറ പ്രവർത്തകർക്ക് എല്ലാം എന്റെ ആശംസകൾ നന്ദിയോടെ. പ്രിയപ്പെട്ട ശ്രോതാവ് പി എസ് ബാബു, പൂണിത്തുറ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കത്ത്. എനിക്ക് ഈ ഒരു കത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ നോക്കുമ്പോഴേ വളരെ വളരെ രസമല്ല, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഗാനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഗാനങ്ങളുമാണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ആചാര്യൻ എം എസ് ബാബുരാജ് മാന്ത്രിക സംഗീതം പകരുകയും കോഴിക്കോടിൻ്റെ സ്വന്തം മെഹബൂബ് തൻ്റെ തനതായ മാപ്പിളപ്പാട്ട് ശൈലിയിൽ പാടി അമരമാക്കുകയും ചെയ്ത ആ സുന്ദരഗാനം ഒരു കാലത്ത് കൊച്ചിയുടെയും കോഴിക്കോടിൻ്റെയും ഒക്കെ തെരുവുകളിലും ചായക്കടകളിലും റേഡിയോകളിൽ നിന്ന് ഒരു നിരന്തരമായിട്ട് ഒഴുകിയെത്തിയിരുന്ന ആ ഒരു പാട്ടിലേക്ക് നമുക്ക് ആദ്യം കാതോർക്കാം. കണ്ടം വെച്ച കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ ആലപിച്ച ആ ഗാനം തന്നെയാണ് ഇന്ന് ആദ്യം. ഇത് സ്വാഗതം കൊച്ചിയാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്.
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. മമ്മദ് കാക്കട

പ്രവാചകന്മാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ടു നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഫക്കീർമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ടു

മണിപ്പും റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്. പ്രിയരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12:19. അടുത്ത ഗാനം ഒരുപക്ഷെ പ്രണയം പറയാൻ മടിച്ച ആ പഴയ തലമുറയിലെ കാമുകന്മാർ തങ്ങളുടെ പ്രിയപ്പെട്ടവളെ നോക്കി മൂളി നടന്ന ഏറ്റവും മനോഹരമായ വരികളുള്ള ഒരു ഗാനമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനമാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും തലമുറകൾ എത്ര മാറിയാലും മലയാളിയുടെ നെഞ്ചിലെ പ്രണയത്തൊടുപ്പായി ഈ പാട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ചിത്രം കാർത്തിക. യൂസുഫലി കേച്ചേരിയുടെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചത്. ഈ ഒരു ഗാനം കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇത് സ്വാഗതം കൊച്ചിയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേൾക്കുന്നത്. കൂടെ ഞാൻ അനു ഇന്ദ്രൻ.

അടുത്തതും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാവാട ഗാനം തന്നെയാണ് കേട്ടോ. ശ്യാം സംഗീതം പകർന്ന് ബിച്ചു തിരുമലയുടെ വരികൾക്ക് യേശുദാസ് ശബ്ദം പകർന്ന ഗാനമാണ് അങ്ങാടി എന്ന ചിത്രത്തിൽ നിന്നുമാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 46 സെക്കൻഡുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചിയാണ്. പാവാട വേണം മേലാട വേണം എന്ന ഗാനം ആസ്വദിച്ചു.

0: പ്രിയരെ, ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിൽ നിന്നുമാണ് ഇപ്പോൾ കേട്ട ഗാനം. യേശുദാസ് ആലപിച്ചതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്നത്. പ്രിയരെ, 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:55 കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻദ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ S.ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു.

0: ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽമാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി രണ്ടും കൽപ്പിച്ച പടനയച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച രണ്ടവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ച ഒരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയ ഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റാ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റാ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. അണ്ടർ 19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. അണ്ടർ 23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ട് ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1,000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന്

0: 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: Musically yours, this is FM Rainbow 107.5. Your favorite music station.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 48 സെക്കൻഡുമാണ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സ്വാഗതം, കൊച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അനുവീന്ദ്രനാണ്. പ്രിയരെ, അടുത്ത ഗാനം തിരഞ്ഞെടുത്ത് ക്ഷമിക്കണം അടുത്ത ഗാനം അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ നിന്നുമാണ്. പി ഭാസ്കരൻ വരികൾ എഴുതി, MS ബാബുരാജ് സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ചിട്ടുള്ളതാണ്. ഈ ഗാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് PS ബാബുവാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും നിങ്ങൾക്കും സ്വാഗതം കൊച്ചിയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കാൻ സാധിക്കും. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സ്വാഗതം കൊച്ചി എന്ന തലക്കെട്ടോടുകൂടി തന്നെ കത്തായിട്ടോ വാട്സപ്പിലൊരു മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അത് അയക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. 1985 മുൻപുള്ള ഗാനങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്. നേരത്തെ 80 വരെ ആയിരുന്നു, ഇപ്പോൾ 85 വരെയുള്ള ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് അയക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ പേര്, വിലാസം, സ്ഥലം, വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ എന്നിവ ചേർക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക. സ്വാഗതം കൊച്ചി എന്ന തലക്കെട്ടുകൂടി കൊടുക്കുക. ഈ തിരഞ്ഞെടുത്ത് അയച്ച ഗാനങ്ങൾ നിങ്ങൾക്ക് അയക്കാനായിട്ട് കത്തുകൾ വഴിയോ വാട്സപ്പിലൊരു മെസ്സേജ് ആയിട്ടോ അയക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വിലാസം ഇതാണ്, കത്ത് അയക്കാനുള്ള വിലാസം സ്വാഗതം കൊച്ചി കെറൂർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 എന്നതാണ്. ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാനാണെങ്കിലും 8547341075 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. 8547341075 നമ്പർ. അപ്പോൾ സ്വാഗതം കൊച്ചി എന്ന തലക്കെട്ടോടുകൂടി തന്നെ കത്തായാലും മെസ്സേജ് ആയാലും അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഗാനം കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

ശാസ്ത്രീയരെ നീലസാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാപ്പനംകോട് ലക്ഷ്മണന്റെ സംഗീതത്തിൽ പാപ്പനംകോട് ലക്ഷ്മണൻ വരികൾ എഴുതി വിദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമായിരുന്നു അത്. അടുത്ത ഗാനം നഖങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നുമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റും 7 സെക്കൻഡുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: അടുത്ത ഗാനം എനിക്ക് പേഴ്സണലി വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്, ഒരുപാട് ഗാനങ്ങളിൽ ഒരു ഗാനമാണ്. പി മാധുരിയും യേശുദാസും ചേർന്ന് ആലപിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന നെല്ല് എന്ന ചിത്രത്തിൽ നിന്നുമുള്ള നീ

എന്ന ഗാനമാണ്. ഈ ഒരു ഗാനം കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇത് സ്വാഗതം കൊച്ചിയാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 43 സെക്കൻഡുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ഗാനം നീലക്കുഴിൽ എന്ന ചിത്രത്തിൽ നിന്നുമായിരുന്നു. ജാനമ്മ ഡേവിഡാണ് ആലപിച്ചിട്ടുള്ളത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം പകർന്നതാണ്. അടുത്ത ഗാനം കേൾക്കാം. ഈ ഒരു ഗാനം വളരെ ഫേമസ് ആയിരുന്നു അല്ലേ, കുയിലിനെ തേടി എന്നുള്ള പാട്ട്. ഇപ്പോഴത്തെ നമുക്ക് ഒരുപാട് അതിൻ്റെ റെൻഡിഷനൊക്കെ വന്നിട്ട് ഒത്തിരി വെറൈറ്റീസ് ഓഫ് ആ പാട്ടിൻ്റെ പല രീതിയിലുള്ള കവേഴ്സും ഒക്കെ ആയിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനം കൂടിയാണ്. പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുൻപേ റിലീസായ ഒരു ചിത്രത്തിലെ ഗാനമാണ് എന്നുള്ളതാണ് വളരെ അതിശയകരമായ കാര്യം. അടുത്ത ഗാനം ജ്വാല എന്ന ചിത്രത്തിൽ നിന്നുമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് ബി വസന്തയും യേശുദാസും ചേർന്ന് ആലപിച്ചിട്ടുള്ളതാണ്. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും എന്ന ഗാനമാണ്. ഈ ഒരു ഗാനം കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇത് സ്വാഗതം കൊച്ചിയാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഈ മനോഹര ഗാനങ്ങൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തയച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ബാബു ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ.
0: ആ ബാബു ചേട്ടാ, കേൾക്കാമോ?
1: സുഖായിരിക്കണോ?
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെ?
1: നല്ല വിശേഷം. ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. മൂന്ന് പെൺകുട്ടികളാണ്. ഒരാള് ചെന്നൈയിലും ഒരാള് വിളിപ്പാടകലത്തിലും ഉണ്ട്. വേറൊരാള് ഇളമക്കരയിലുണ്ട്. എന്റെ ഹോബി എന്ന് പറയുന്നത് തന്നെ 1955 മുതൽ 90 വരെയുള്ള ഇങ്ങനെ ഗാനങ്ങൾ കേട്ടുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഗാനങ്ങൾ ശേഖരിച്ച് ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് വെച്ചിരിക്കുകയാണ്.
0: അപ്പൊ ഒരുപാട് കത്തുകൾ ഇനി അയക്കാനുണ്ട്.
1: ഒരുപാട് കത്ത് അയക്കാനുണ്ട്. പക്ഷെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് അങ്ങനെ വെയിറ്റ്. എന്റെ ഇപ്പോഴും പെൻഡിങ്ങിലുള്ളവർക്ക് കുറെ ഉണ്ട്. അപ്പോ ഒരുപാടുണ്ട് ഗാനങ്ങള് ശേഖരത്തിൽ. ഒരുപാട് ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. 10, 20, 30 കാറ്റഗറി ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് അയക്കാം. അപ്പോ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാനിത് ഗാനം ആലപിച്ചോട്ടെ?
0: ഓ, പിന്നെന്താ.
1: എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എന്നനുഭൂതി തൻ സ്വപ്നതലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. എന്നനുഭൂതി തൻ സ്വപ്നതലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. നിൻ ത്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ ചന്ദനധൂമമായി ഞാനുയരാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ഹലോ.
0: ഓ, അടിപൊളി ചേട്ടാ, അടിപൊളി. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ.
1: താങ്ക് യു.
0: ഓക്കെ, വീട്ടിലെ ആളുകളുടെ ഒക്കെ പേരൊക്കെ ഒന്ന് പറയാമോ?
1: വീട്ടിൽ എന്റെ ഭാര്യയുടെ പേര് ഗിരിജ, മോളുടെ പേര് സുപ്രിയ, സുചിത്ര, ലക്ഷ്മി.
0: ഏറ്റവും ഇളയ ആൾക്ക് എന്താണ് സൂചിച്ച് പേരിടാതിരുന്നത്?
1: സുലു വിചാരിച്ചതാണ്. പക്ഷെ സുലക്ഷ്മി എന്ന് പറയുമ്പോ അതൊരു അങ്ങനെ ലക്ഷ്മി ആയി പോയി. ലക്ഷ്മി മറ്റേ ഇതിൽ സ്റ്റാർ സിംഗർ ആണ്. അമൃത ടി വിയിലെ ഫസ്റ്റ് ടൈം അവര് ഇത് നടത്തിയപ്പോഴേ അതില് ഒരു 7-ാമത്തെ സ്ഥാനം വരെ വന്ന സ്റ്റാർ സിംഗർ ആണ് ലക്ഷ്മി. മൂന്നാമത്തെ അവളിപ്പോ PhD എടുത്തിട്ട് തേവര കോളേജില് ഇപ്പൊ വർക്ക് ചെയ്യാണ്.
0: എന്റെ പേര് അനുവീന്ദ്രൻ.
1: അനുവീന്ദ്രൻ ആ. അപ്പൊ ഞാൻ കൂടെ കൂടെ അയക്കാം, ഒന്ന് ഇടയ്ക്ക് കൺസിഡർ ചെയ്താൽ മതി. മറ്റുള്ളവരുടെ സ്വഭാവക്കാർക്കും ചാൻസ് കൊടുക്കണം. അത് വേണമല്ലോ.
0: പിന്നെ തീർച്ചയായിട്ടും. ചേട്ടൻ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നേ?
1: ഞാൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എന്റെ മെയിൻ ഹോബി ഇത് തന്നെയാണ്. ബാക്കി

0: ഗാനങ്ങൾ ശേഖരിക്കുക, ഗാനങ്ങൾ എപ്പോഴും ആസ്വദിക്കുക, ഈ നിങ്ങളുടെ സ്റ്റേഷനൊക്കെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് നമ്മുടെ ഹോബി.
1: സന്തോഷം ചേട്ടാ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
0: ഉണ്ടല്ലോ അല്ലേ, അവിടെയുള്ള എല്ലാ ശ്രോതാക്കൾക്കും എന്നെ കേട്ടോ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേഷൻ ഉണ്ട്. അവിടെയുള്ള എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ എല്ലാവിധ ആശംസകളും എന്റെ നന്ദിയും ഇതോടൊപ്പം പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ആകാശവാണി ഇത് പരിഗണിച്ച് പ്രക്ഷേപണം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്.
1: ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇതുപോലെ ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്.
0: താങ്ക് യു.
1: ഓക്കെ ടാ, പിന്നെ വീണ്ടും എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ കേട്ടുമുട്ടാ. സ്ഥിരമായിട്ട് കേൾക്കുമല്ലോ അല്ലേ? ഓക്കെ ടാ. അപ്പൊ ഗിരിജ ചേച്ചിയോടും മക്കളോടൊക്കെ അന്വേഷണം പറഞ്ഞേക്കോ.
0: ഗിരിജ ചേച്ചി ഒരു മിനിറ്റ് കൊടുക്കണോ?
1: ഓ കൊടുത്തോളൂ.
2: ഹലോ
1: ഗിരിജ ചേച്ചി.
2: ആ പറയൂ.
1: ചേട്ടൻ അയച്ചെന്ന പാട്ടുകളൊക്കെ കേൾക്കുന്നില്ലേ?
2: പിന്നെ എപ്പോഴും തന്നെയാണല്ലോ ഇവിടെ പാട്ട് തന്നെയാണ്.
1: പരിചയപ്പെടാൻ കഴിഞ്ഞാലൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ.
2: ആ ശരി, ഓക്കെ
1: ചേച്ചി. എന്നാൽ ചേട്ടനോട് ഹലോ. ഓക്കെ ഏട്ടാ, അപ്പൊ ശരി, വീണ്ടും എപ്പോഴേലൊക്കെ കേൾക്കാം.
0: ഓക്കെ.
1: അപ്പോ നമ്മുടെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ശ്രോതാവായിരുന്നു നമ്മളോട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ബാബുചേട്ടൻ. അപ്പോ ബാബുചേട്ടൻ തിരഞ്ഞെടുത്ത് അയച്ച വളരെ വ്യത്യസ്തമായ, അതായത് ഈ ഗാനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും ഇതിനൊക്കെ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാം എന്ന് തോന്നിയത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ മികച്ചൊരു തീരുമാനമായിട്ട് തോന്നി അതിങ്ങനെ എടുത്ത് നമുക്ക് അയച്ചു തരാൻ പറ്റിയതൊക്കെ. അപ്പോൾ നമ്മുടെ നാളത്തെ ശ്രോതാവ് ആരാണെന്ന് അറിയണ്ടേ? ഹസ്നയാണ് കേട്ടോ. ഹസ്ന അസീസ് മുടിക്കൽ പെരുമ്പാവൂർ, അവിടെ നിന്നിട്ടുള്ള നമ്മുടെ ഹസ്ന അസീസാണ് നാളത്തെ ശ്രോതാവ്. താങ്കളുടെ ഗാനങ്ങളാണ് നാളെ നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നത്. വാട്സപ്പ് വഴി തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ഗാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗാനങ്ങളൊക്കെ നാളത്തെ സ്വാഗതം കൊച്ചിയിലൂടെ കേൾക്കാം. ഇനി കുറച്ച് നേരം കൂടി ഉണ്ട് നമ്മുടെ സ്വാഗതം കൊച്ചി. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ തുടങ്ങുന്നത് വരെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10:02 ആണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ സ്വാഗതം കൊച്ചിയാണ്. അടുത്ത ഗാനത്തിലേക്ക് പോകാം.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ഒരു ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ആ ഒരു ഗാനത്തോടെ സ്വാഗതം കൊച്ചി ഇന്നത്തേത് ഇവിടുത്തെ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ബാബു ചേട്ടൻ തിരഞ്ഞെടുത്ത് അയച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വാഗതം കൊച്ചിയായിരുന്നു ഇന്ന്. നാളെ പെരുമ്പാവൂരിൽ നിന്നുള്ള ഹസ്ന തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത് സ്വാഗതം കൊച്ചിയിലൂടെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14:29 ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. അതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സ്വാഗതം കൊച്ചിയാണ്. കൂടെ ഞാൻ അനു ഇന്ദ്രനാണ്. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി.
1: Akashvani presents Morning News. Good morning, I'm Anuja Kumar. The headlines. Union Cabinet clears 2 elevated road projects worth over 25,000 crore rupees for Varanasi in Uttar Pradesh. Railway Ministry launches new beta version of IRCTC website to make train ticket booking simpler and more user-friendly. World famous Rath Yatra of Lord Jagannath and his 2 siblings begins today at Puri in Odisha. US says it launched new wave of strikes on Iran aimed at protecting vessels in Strait of Hormuz. In football, defending champions Argentina beat England 2-1 in second semi-final of FIFA World Cup to set up title clash with Spain. And in men's cricket, second ODI of 3-match series between India and England to be played in Cardiff this evening. And now the news in detail. The Union Cabinet has approved 2 elevated highway projects worth over 25,000 crore rupees for Varanasi in Uttar Pradesh. The Cabinet Committee on Economic Affairs, CCEA, chaired by Prime Minister Narendra Modi, approved these projects to improve road connectivity and reduce congestion and travel time in Varanasi. The projects include a 6-lane greenfield elevated corridor covering over 46 kilometers between National Highway 19 and Varanasi Ring Road on hybrid annuity model. It will be built at a total capital cost of over 14,400 crore rupees. Briefing media in New Delhi, Information and Broadcasting Minister Ashwini Vaishnaw said the other project is related to the development of around 43-kilometer long 6-lane and 4-lane elevated corridor along Varuna River Bank in Varanasi city at a cost of around 11,000 crore rupees.
2: Varuna Nadi ke kinare kinare.
3: The project is a fully elevated 6-lane and 4-lane corridor along the Varuna River. It will have a total length of 43 kilometers with an estimated investment of 10,998 crore rupees and is expected to be completed in approximately 4 years. The fully elevated 6-lane corridor running alongside the Ganga River, it will span 46 kilometers and is estimated to be built at a cost of 14,448 crore rupees.
2: 14,448 crore rupees ka banega.

പ്രിയരെ, ഇനി കുറച്ച് യൂട്ടിലിറ്റി ന്യൂസസ് ആണ് കേട്ടോ. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനായിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റിന് ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 പ്രവേശന പരീക്ഷ നവംബർ 28 നടത്തുന്നത്. cbseitms.rcil.gov.in/nvs/ എന്ന ഒഫീഷ്യൽ ലിങ്ക് വഴി പ്രവേശന പരീക്ഷയ്ക്കായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ലിങ്ക് ID ഒന്നും കൂടി പറയാം. cbseitms.rcil.gov.in/nvs/. സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ഒരു വർഷം ദൈർഘ്യമുള്ള ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിൽ SC ST OEC ജനറൽ OBC കാറ്റഗറിയിൽ സീറ്റുകൾ ഒഴിവ് വന്നിട്ടുണ്ട്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സിലാണ് സീറ്റ് ഒഴിവുള്ളത്. താല്പര്യമുള്ളവർ സ്പോട്ട് അഡ്മിഷനായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 9847677549 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9847677549. മറ്റൊരറിയിപ്പ്, ആലപ്പുഴ ജില്ലയിലെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ നിലവിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും മൾട്ടി പർപ്പസ് സർവീസ് സെന്റേഴ്സ് ജോബ് ക്ലബ് പദ്ധതി പ്രകാരം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 100,000 കവിയരുത്. അതുപോലെ തന്നെ പ്രായപരിധി 21 45 ഇടയിലായിരിക്കണം. 2 കുറയാത്ത അംഗങ്ങൾ വീതം വീട്ടിലുണ്ടായിരിക്കണം. വീട്ടിലല്ല, 2 കുറയാത്ത അംഗങ്ങൾ വീതം ഉണ്ടായിരിക്കണം.

രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരായാൽ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അപേക്ഷാ ഫോം ഫ്രീ ആയിട്ട് കിട്ടും. പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തിവരുന്ന 4-ാം തരം തുല്യതാ കോഴ്സ്, 18-ാം ബാച്ച്, 7-ാം തരം തുല്യതാ കോഴ്സ്, 19-ാം ബാച്ച് എന്നിവയുടെ പൊതുപരീക്ഷ ഈ മാസം 11-12 തീയതികളിൽ നടക്കുന്നുണ്ട്. ഓ, അത് കഴിഞ്ഞു കേട്ടോ. ജില്ലയിൽ 7 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. പുതിയ ബാച്ചിലേക്ക് ജൂലൈ 20 വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നത് അറിയിക്കാനാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്. രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രേരകർമാരുമായിട്ടോ ജില്ലാ പഞ്ചായത്തിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷനിൽ നേരിട്ടോ ഫോൺ മുഖാന്തരമോ ബന്ധപ്പെടാം. ഇനി ഫോൺ വഴിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ താല്പര്യമെങ്കിൽ 0477-222-0955 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്പർ ഒരിക്കൽ കൂടി, 0477-222-0955. മറ്റൊരു അനൗൺസ്മെന്റ്, ആലപ്പുഴ ജില്ലയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പോക്സോയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒഴിവിലേക്ക് നിയമിക്കുന്നതിനായി യോഗ്യരായ അഡ്വക്കേറ്റ്മാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 ചട്ടം 32 പ്രകാരം 7 വർഷത്തിൽ കുറയാത്ത പ്രാവീണ്യമുള്ള അഭിഭാഷകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഫോട്ടോ പതിച്ച ബയോഡാറ്റ, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, മേൽവിലാസം, ജനന തീയതി, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ ജൂലൈ 18 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ കളക്ട്രേറ്റിൽ ലഭ്യമാക്കേണ്ടതാണ് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0477-222-51-67 എന്ന നമ്പറാണ്. ഒരിക്കൽ കൂടി പറയാം, 0477-222-51-67 നമ്പർ. ഇന്ന് 16-ാം തീയതി ആയിട്ടുണ്ട്. 18-ാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് കേട്ടോ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും PL

അടുത്ത ഒരു അറിയിപ്പ്. മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി വിഹിതം ക്ഷേത്രവിഹിതം കുടിശ്ശിക പിരിവ് നടത്തുന്നു. ജൂലൈ 21 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പട്ടാമ്പി ശ്രീ പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ക്ഷേമനിധി സെക്രട്ടറി ക്യാമ്പ് ചെയ്യും. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കിലെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേമനിധിയിൽ അടയ്ക്കാനുള്ള ക്ഷേത്രവിഹിതം നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നതിനായി ക്ഷേത്ര ജീവനക്കാർക്ക് മെമ്പർഷിപ്പിനുള്ള അപേക്ഷ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ജനന തീയതി തെളിയിക്കുന്ന രേഖയും ശമ്പള പട്ടികയുടെ പകർപ്പും സഹിതം നൽകണം. നിലവിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായ ജീവനക്കാർക്ക് മാസവിഹിതവും അടക്കാം. വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവയ്ക്കുള്ള അപേക്ഷയും ക്യാമ്പിൽ സ്വീകരിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0495236702 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. 0495236702.

മറ്റൊരറിയിപ്പ്, തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ദിവസവേതന വ്യവസ്ഥയിൽ ലാബ് ടെക്നീഷ്യൻ, നഴ്സിംഗ് ഓഫീസർ, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, ഫാർമസിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഫിസിയോതെറാപ്പിസ്റ്റ്, അനസ്തീഷ്യ ടെക്നീഷ്യൻ, മെഡിക്കൽ റെക്കോർഡ് ലൈബ്രേറിയൻ, ഫുൾ ടൈം സ്വീപ്പർ, ക്ലർക്ക്, ലിഫ്റ്റ് ഓപ്പറേറ്റർ, CSSD ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, ടെലിഫോൺ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ, AC മെക്കാനിക്, ഡ്രൈവർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഓക്സിജൻ പ്ലാന്റ് ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലേക്ക് ദിവസവേതന നിരക്കിൽ നിയമനം നടത്തുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിലാസം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽസും പകർപ്പും സഹിതം തൊടുപുഴ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ഇന്റർവ്യൂവിന് നേരിട്ട് വരണം. കൂടുതൽ വിവരങ്ങൾക്ക് 0486222263 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: പെടാവുന്നതാണ്. ഒരു ഇമെയിൽ ഐ ഡി കൂടിയുണ്ട്. ഇമെയിൽ ഐ ഡി SUPDTTHQHTDPA@gmail.com ആണ്. ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി പറയാം, SUPDTTHQHTDPA@gmail.com. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായിട്ട് അർഹരായ മുൻഗണനായതര റേഷൻ കാർഡ് ഉടമകൾക്ക് June 27 മുതൽ July 17 വരെ, അതായത് നാളെ വരെ, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ, അതായത് ecitizen.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കാൻ അർഹതയുള്ള മുൻഗണനേതര വിഭാഗക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. യൂട്ടിലിറ്റി ന്യൂസസ് ആണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 8:39:49 ആണ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. ഇനി കേൾക്കാം.
1: On the move, let's groove. Savari time is live.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. സവാരി ടൈം ആണ്. കൂടെ ഞാൻ അനുവിന്ദ്രനാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 34 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ സവാരി ടൈം എന്താണെന്ന് അറിയാലോ. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 04842428101 ആണ്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 04842428101 ആണ്. ഇന്ന് മറ്റൊരു കുഞ്ഞ് സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. സ്പെഷ്യാലിറ്റി അല്ല, ഒരു ഗെയിം കൂടിയുണ്ട് നമുക്കിന്ന്. ചുമ്മാ വണ്ടി അടിച്ച് പോവുകയാണല്ലോ, അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ വിളിക്കണ നമ്പർ ഇതാണ്, 04842428101 ആണ് കേട്ടോ. അപ്പോൾ വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഇത് സവാരി ടൈം ആണ്. കൂടെ ഞാൻ അനുവിന്ദ്രനാണേ.

0: പാട്ടിന്റെ ഒരു ഫീല് അല്ലേ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റും 27 സെക്കൻഡ് ആണ്. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരണം നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹായ്, ഗുഡ് മോർണിംഗ്.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. കേൾക്കാമോ?
1: ഹലോ,
0: ഹലോ ബിന്ദു ചേച്ചി, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, എങ്ങനെയാണ് പോകുന്നത്? ഓക്കേ, ഒപ്പം ആരാ ഉള്ളേ? അയ്ശരി. അപ്പൊ വണ്ടി നിർത്തിയിട്ടാണോ വർത്തമാനം പറയുന്നത്? ഓക്കെ, എന്നാലേ നമുക്കിന്നൊരു ഗെയിം ഉണ്ട്. ഒരു കുഞ്ഞു ടങ് ട്വിസ്റ്റർ തരാം, അതൊന്ന് തിരിച്ചു പറഞ്ഞു തരാം. ചെറുതാണ് കേട്ടോ. ആട് ആടലോടകം തിന്നുന്നത് കണ്ട് ആന അലറലോടലറൽ. ഇതൊരു 3 പ്രാവശ്യം പറയണം.

0: ആന ആളുടെ ആളിലോടോ തിന്നണകണ്ട് ആന ആണല്ലോ അലറിലോട് അല്ല ആട് ആടലോ തിന്നണകണ്ട് ആന അലറിലോട് അല്ല ആന ആടലോട്ടോ തിന്നണകണ്ട് ആന അറലോടാണ്
1: ആനല്ല ആടാണ് ആടലോട് തിന്നുന്നത് ഓക്കെ കൊഴപ്പില്ല ഒപ്പിച്ചു എന്തായാലും. അപ്പൊ ചേച്ചി ഏത് പാട്ടാണ് വേണ്ടത്? ആ തൂവാനത്തുമ്പികൾ. ഓക്കെ അപ്പൊ ഒന്നാം രാഗം പാടി ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? ഓക്കെ എന്നാണ് യാത്ര ഉദ്ദേശം? ജോബ്? ജോബിന് വേണ്ടിയിട്ടാണോ? ഓക്കെ ഫൈൻ. എന്നാ ശരി ചേച്ചി, അപ്പോ യാത്ര ഉദ്ദേശം അടിപൊളിയായി നടക്കട്ടെ, ഇന്നൊരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോ നമ്മുടെ ബിന്ദു ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി അരൂക്കുറ്റിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 49:43 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. സവാരി ടൈം ആണ്. ബിന്ദു ചേച്ചി ചോദിച്ച പാട്ട് ദാ വരുന്നു.

സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 13 സെക്കൻഡുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. അപ്പോൾ ഇത് സവാരി ടൈം ആണെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് കേൾക്കണം എന്നുണ്ടെങ്കിൽ വേഗം ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 04842421 ആണ്. നമ്പർ ഒരിക്കൽ

കൂടി പറയാം, 04842428101. ആ അതന്നെ, ആ കളമശ്ശേരി കൂടി വണ്ടി ഓടിച്ചോ, റെഡ് കാർ ഓടിച്ചോ ചേട്ടാ, ചേട്ടനെ തന്നെ വിളിച്ചോ, ഇങ്ങോട്ട് വിളിച്ചോ, നമ്പർ ഇതാണ്, 04842428101. അപ്പോൾ നിങ്ങൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് വേണം വിളിക്കാനായിട്ട്, കാറാണെങ്കിലും സൈഡാക്കിയിട്ട് വിളിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് പോയിക്കോളൂ. സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 2 സെക്കൻഡും ആയിട്ടുണ്ട്. ഇത് സവാരി ടൈമിൻ്റെ ടൈമാണേ. അപ്പോൾ ആ വേഗം വിളിച്ചോളൂ, വിളിക്കണ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842428101 ആണ്. നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: യെസ്, അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: കേൾക്കാമോ?
1: കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
0: ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് പ്രതാപ് എന്നാണ്.
0: ഓക്കെ, എവിടെന്നാണ് യാത്ര? എങ്ങോട്ടാണ് യാത്ര?
1: കടമാക്കുടി പഞ്ചായത്ത് അല്ലെ, ചേന്നൂർ എന്ന് പറയുന്ന സ്ഥലം.
0: കടമക്കുടി?
1: കടമാക്കുടി, കടമക്കുടി.
0: ആ, കടമക്കുടി. ഓക്കെ, എങ്ങോട്ടാ യാത്ര?
1: ഞങ്ങളിപ്പോ തൃപ്പൂണിത്തുറ.
0: ഓക്കെ, ജോബ് അവിടെയാണോ?
1: തൊഴിലിന്റെ ഭാഗമായിട്ട് യാത്രയാണ്.
0: ശരി ശരി. ഒപ്പം ആരെങ്കിലും ഉണ്ടോ?

0: ഹലോ,
1: ഒപ്പം ആരെങ്കിലും ഉണ്ടോ? ഹലോ, കേൾക്കാമോ?
0: ഹലോ
1: കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, പ്രതാപേട്ട,
0: ഹലോ.
1: കേൾക്കാമോ?
0: കേൾക്കാം.
1: ഓക്കെ, ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൊളീഗ്സോ വൈഫോ ആരെങ്കിലും ഉണ്ടോ ഒപ്പം എന്ന് ചോദിച്ചതാ?
0: എന്റെ സുഹൃത്തുണ്ട്, സുഹൃത്തുണ്ട്.
1: ഓക്കെ, ഫൈൻ ഫൈൻ. ഫിജോ?
0: ഹിജോ, ഹിജോ, എച്ച്.
1: ആ ഓക്കെ, ഹിജോ. ഓക്കെ, അടിപൊളി. അപ്പളേ, നമുക്കിന്നൊരു ചെറിയ ഗെയിം ഉണ്ട്.
0: എന്തോ
1: ഇന്ന് നമുക്ക് ചെറിയൊരു ഗെയിം ഉണ്ട്, കേൾക്കാൻ പറ്റുണ്ടോ? ഹലോ ഹലോ
0: ഹലോ.
1: ആ ഓക്കെ,
0: കേൾക്കുന്നില്ല.
1: ഓ കുഴപ്പമില്ല. പ്രതാപേട്ട, ഏത് പാട്ടാ വേണ്ടത്? സോങ് ഏതായിരുന്നു വേണ്ടത്? ഹലോ
0: ഹലോ
1: പ്രതാപേട്ട, പാട്ട് ഏതാ വേണ്ടത്? ഹലോ ഹലോ ഹലോ ഹലോ, റേഡിയോയുടെ വോളിയം കൂട്ടി വെക്കുവോ, അപ്പൊ കേൾക്കാൻ പറ്റുണ്ടാവും. ഹലോ,
0: ഹലോ,
1: റേഡിയോ വോളിയം കൂട്ടി വെച്ച് നോക്കൂ. റേഡിയോ ഹലോ. ഓക്കെ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേന്ന്?
0: നമുക്ക് വിയറ്റ്നാം കോളനിയിലെ ഒരു പവനരച്ചെഴുതുന്ന കോലങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ട്.
1: ആ ഓക്കെ, പിന്നെ നമുക്കൊരു ചെറിയ ഗെയിം ഉണ്ട്, ഗെയിം വിളിക്കാം.
0: എന്താണോ ഗെയിം?
1: ഒന്നുമില്ല, ഒരു ചെറിയ ടങ് ട്വിസ്റ്റർ. പറയട്ടെ, ഞാനത് അത് തിരിച്ചൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. ഹലോ, പോയോ? പറയട്ടെ, ഒരു കുഞ്ഞു കുഞ്ഞു സംഭവമാണ്. ഓക്കെ, പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്തുത്തുത്തിരുത്തി കുത്തിയിരുന്നു. ഇത്രയുള്ളൂ. ചത്തൊത്ത് ചത്തൊത്തുത്തിരുത്തി കുത്തിയിരുന്നു. ഇതൊരു 3 പ്രാവശ്യം ഇങ്ങോട്ട് പറയണം. പച്ചാളത്ത് 10 പച്ചത്തത്ത.
0: പച്ചാളത്ത് 10 പച്ചത്തത്ത.
1: അല്ലല്ല, ചത്ത ഒത്ത് ഉത്തരത്തിൽ കുത്തിയിരുന്നു.
0: പച്ചാളത്ത് പച്ചത്തത്ത ചത്ത ഉത്തരത്തിൽ കുത്തിയിരുന്നു.
1: ആ ആ, ഏകദേശം. പോരട്ടെ, 2 പ്രാവശ്യം കൂടി.
0: പച്ചാളത്ത്
1: ഒപ്പിക്കാം. ഓക്കെ, എന്തായാലും പാട്ട് ഞാൻ വെച്ചു തരാം കേട്ടോ. ഓക്കെ പ്രതാപേട്ട. അപ്പൊ പ്രതാപേട്ട, ഹിജോ രണ്ടുപേർക്കും അടിപൊളി ഒരു ഡേ ആശംസിക്കാണ് കേട്ടോ. ഓക്കെ ശരി. അപ്പൊ ദാ, നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഇവിടെ ഫോൺ എടുക്കാനായിട്ട് ഞാനുണ്ട്, എന്റെ പേരാനു ഇന്ദ്രൻ എന്നാണ്. 0484242810 ആണ് നമ്മുടെ നമ്പർ. അപ്പോ ഫോൺ എടുക്കുക, വിളിക്കുക, സംസാരിക്കുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, യാത്ര തുടരുക. ഇത് സവാരി ടൈം ആണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാണ് സംസാരിക്കുന്നേ?
1: എന്റെ പേര് ഗൂഗിൾ. കോട്ടയം.
0: ഗൂഗിൾ കോട്ടയം. കോട്ടയത്ത് എവിടെ?
1: പാലാ. പാലാ.
0: ആ, പാലാ. ഓക്കേ.
1: അതെ അതെ.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖം.
0: എങ്ങോട്ടാണ് യാത്ര? ഇവിടെയും സുഖം, സുഖമായിരിക്കുന്നു.
1: യാത്ര ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ.
0: ഓക്കേ. ആ പിന്നെ നമുക്കൊരു ഗെയിം
1: പിന്നെ
0: ഉണ്ട്, കളിക്കാൻ റെഡിയാണോ? ചെറുത് തന്നെ, ഒരു ടങ് ട്വിസ്റ്റർ. ഓക്കെ, എന്നാ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, തണ്ടുരുളും തടിയുരുളും, തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും.
1: നടപടിയൊന്നും തോന്നില്ല.
0: അല്ല, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി, അത് പറ്റോ?
1: അല്ല, ആദ്യം പറഞ്ഞു പറഞ്ഞു.
0: തണ്ടുരുളും തടിയുരുളും, തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും.
1: നടപടിയില്ലേ, കൃഷ്ണമൂർത്തി മതി.
0: ശരി, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി.
1: കൃഷ്ണമൂർത്തി കൃഷ്ണ
0: കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി.
1: കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി.
0: രണ്ടു പ്രാവശ്യം കൂടി, രണ്ടു പ്രാവശ്യം കൂടി സ്പീഡിൽ പറഞ്ഞു.
1: കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി.
0: ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്? അപ്പോ ലവ് ഫീൽ ചെയ്തോണ്ടിരിക്കാണോ? അത് തന്നെ വെച്ചിരിക്കും. ഓക്കെ, അവിടെ എന്നാ ഒപ്പം ഫ്രണ്ട്സ് ഉണ്ടോ? എന്താ പരിപാടി? ചുമ്മാ നടക്കാണോ?
1: ആയിക്കോട്ടെ,
0: എന്നാ പിന്നെ നമുക്ക് ഫീൽ മൈ ലവ് കേട്ടിട്ട് വരാം അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഗോകുലാണ് നമ്മൾ വിളിച്ചത് കോട്ടയത്തിന്. അതായത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വേണമെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്ത് തരാം. എനിക്ക് സമയമൊന്നും വേണം, വേഗം തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അപ്പം ഞാനിവിടെ പാട്ട് പ്ലേ ചെയ്ത് തരും, അപ്പോൾ ഒപ്പം ഒരു ഗെയിമും കൂടി കളിക്കാം. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഇപ്പോൾ 0484241 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ ഒരു പാട്ടും കേൾക്കാൻ കുറച്ച് നേരം വർത്തമാനം പറയാം. യാത്രയിലാണെങ്കിൽ വേഗം വിളിച്ചോളൂ. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. സവാരി ടൈം ആണ്. കൂടെ ഞാൻ അനുഇന്ദ്രനാണേ.

0: അങ്ങനെ കാറ്റിൽ പ്രണയം പാറി നടക്കുന്നുണ്ട്, അത് ഫീൽ ചെയ്തിരുന്നോളൂ കേട്ടോ. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 21 മിനിറ്റും 36 സെക്കൻഡും ആണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് വിപിൻ.
0: വിപിൻ എവിടുന്നാണ്?
1: ഞാൻ പടമക്കുടി ചേന്നൂർ എന്ന് പറയും. നേരത്തെ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രതാപ് കുമാർ എന്ന് പറഞ്ഞു.
0: ഓ ഓക്കെ, അപ്പൊ നിങ്ങൾ ഗ്യാങ് ആയിട്ട് വിളിക്കുകയാണോ?
1: അല്ലല്ല, പുള്ളി വേറെ വണ്ടിയിലായി പോയിന്ന്. ഞങ്ങള് ഡെയിലി പോകുമ്പോ രാവിലെയും വൈകുന്നേരം കേൾക്കാറുണ്ട്, വിളിക്കുമ്പോ കിട്ടാറുണ്ട്, പിന്നെ ചില സമയങ്ങളിൽ കട്ടായി.
0: എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം നല്ല സുഖമെങ്ങനെയാണ് പോകും. നല്ല ബ്ലോക്ക് ആയിരുന്നു എടപ്പള്ളിയിലൊക്കെ.
0: ആണോ, എടപ്പള്ളി നല്ല ബ്ലോക്ക് ആയിരുന്നോ?
1: എടപ്പള്ളി നമ്മുടെ മഞ്ഞിമ്മക്കാവിലൊക്കെ നല്ല ബ്ലോക്കാണ്.
0: ഓക്കെ, അപ്പൊ അതുവഴി വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, എടപ്പള്ളിയിലും ഒക്കെ ബ്ലോക്ക് ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ വേറെ വഴി കട്ട് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പൊക്കോളൂന്ന് അല്ലേ? ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങോട്ടാണ് യാത്ര?
1: ഞാനിപ്പോ വീട്ടിൽ നിന്ന് വർക്കിന് വേണ്ടി പോവാണ്.
0: കേട്ടില്ല.
1: ചോയ്സ് സ്കൂൾ ഉണ്ടല്ലോ.
0: ആ, ചോയ്സ് സ്കൂൾ. ഓക്കെ,
1: അവിടെ എന്റെ വർക്കിന്റെ കാര്യമായിട്ട് പോവാ.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് മിന്നൽ വാള എന്ന് പറയുന്ന പാട്ടില്ലേ,
0: നരിവേട്ട.
1: നരിവേട്ട
0: ടോവിനോ ഫാൻ ആണോ?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഇഷ്ടമാണ്, പക്ഷേ പാട്ട് ഇഷ്ടമാണ്.
0: ഓക്കെ, നമുക്കൊരു ടങ് ട്വിസ്റ്റർ ഗെയിം ഉണ്ട്, കളിച്ചാലോ? ചുമ്മ ചെറുത്, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, ഇതൊന്നും പേടിക്കാനുള്ള കാര്യമൊന്നുമില്ലല്ലോ. പറയട്ടെ, എളുപ്പമുള്ളതരാ. ആ, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി.
1: സൈക്കിൾ റാലി പോലെയുള്ളൊരു ലോറി റാലി.
0: ആ,
1: സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി.
0: ആ.

0: കൈത്തു റാലി പോലെ ഒരു ലോറി റാലി.
1: അടിപൊളി. അത് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈസി തന്നത്. ഓക്കെ, അപ്പൊ മിന്നൽ വേള കേൾക്കാം അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ?
0: അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
1: ഓക്കെ ശരി,
0: ഈ പാട്ട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി.
1: ഓക്കെ, അപ്പൊ
0: പിന്നെ ബാക്കി എന്തെങ്കിലും നിങ്ങൾ എടുക്കും.
1: ശരി, ബാക്കി കുറച്ച് ഞാനും എടുത്തേക്കാം. ഓക്കെ ശരി. അപ്പോ വിപിനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിപിൻ കടമക്കുടിയിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്, എടപ്പള്ളിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, മഞ്ഞമ്മക്കവലയിലും എടപ്പള്ളിയിലും ഒക്കെ ബ്ലോക്കാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വിപിൻ ചോദിച്ചിട്ടുള്ള പാട്ട് മിന്നൽ വളയാണ്, അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങും കുറച്ച് ചിച്ചാറ്റും ഒക്കെ ആയിട്ട്, ഇത് സവാരി ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് കേൾക്കണമെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വേഗം വിളിച്ചോളൂ. ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്നല്ല, യാത്രയിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ.

0: ഓക്കെ, അപ്പൊ
1: ശരി, ബാക്കി കുറച്ച് ഞാനും എടുത്തേക്കാം.
0: ഓക്കെ ശരി. അപ്പോ വിപിനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിപിൻ കടമക്കുടിയിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്, എടപ്പള്ളിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, മഞ്ഞമ്മക്കവലയിലും എടപ്പള്ളിയിലും ഒക്കെ ബ്ലോക്ക് ആണ് എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വിപിൻ ചോദിച്ചിട്ടുള്ള പാട്ട് മിന്നൽ വളയാണ്, അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങും കുറച്ച് ചിച്ചാറ്റും ഒക്കെ ആയിട്ട്, ഇത് സവാരി ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് കേൾക്കണമെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വേഗം വിളിച്ചോളൂ. ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്നല്ല, യാത്രയിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. 0484242801 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഫോൺ എടുക്കുക, വിളിക്കുക. ഇവിടെ ഞാനുണ്ട്, എൻ്റെ പേരാനു ഇന്ദ്രൻ എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്, സവാരി ടൈമാണ്.

0: 107.5 FM റെയിൻബോ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. This is Rainbow FM 107.5.

0: അപ്പൊ എങ്ങനെയാ, ഡയമണ്ട് നെക്ലെക്സിലെ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റും 15 സെക്കൻഡ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ആ ഒരു പാട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വിളിച്ചത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിൽ ഉണ്ടാകാൻ നോക്കാം. ഹലോ ഹലോ
1: ഹലോ ഹലോ
0: ആ കേക്കാമോ? ആരാണ് സംസാരിക്കുന്നേ?
1: ഞാന് വൈക്കം ചെമ്പ്.
0: ആ
1: ചെമ്പ് മുറിഞ്ഞോള
0: ഓക്കെ. പേരെന്താണ്?
1: എന്റെ ഒരു വത്സൻ.
0: വത്സൻ ചേട്ടൻ?
1: ആ അതെ അതെ അതെ. ഒരു ഒരു ചെറിയൊരു ടീ ഷോപ്പ് നടത്തുവാണ്.
0: ആഹാ, അടിപൊളി. കടയിൽ ആൾക്കാരുണ്ട് ഇപ്പോ?
1: ആ കടയിൽ ആൾക്കാരുണ്ട്. ഇപ്പൊ മഴയൊക്കെ ആളുണ്ടായിരുന്നേ. യാത്രക്കാരൊക്കെ മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് ഇവിടെ കേറി ഇരിക്കുവായിരുന്നു. ഇപ്പൊ ജസ്റ്റ് അങ്ങ് മാറിയല്ലോ
0: എല്ലാവരും. ഓക്കെ.
1: അപ്പൊ ഞാൻ പല വട്ടായിട്ട് വിളിക്കുന്നുണ്ട്, കിട്ടാറില്ല.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഏതാണ്
0: ഏത് പാട്ടാ വേണ്ടത്
1: എനിക്ക്? ചാന്തുപൊട്ടും ചന്തലസും എന്ന് പറഞ്ഞ പാട്ടില്ല.
0: ചാന്തുപൊട്ടും ചങ്കേലസും അല്ലേ?
1: അതിലെ പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അപ്പൊ നമ്മുടെ എല്ലാ കേൾക്കുന്ന ശ്രോതാക്കൾക്കും വേണ്ടിട്ട് കേട്ടാ.
0: ആ പിന്നെ ചേട്ടാ, നമുക്കൊരു ഗെയിം ഉണ്ട്. ഞാനൊരു ടങ് ട്വിസ്റ്റർ പറഞ്ഞു തരാം, അപ്പൊ അതെനിക്ക് തിരിച്ചു പറഞ്ഞുതരണം.
1: എളുപ്പമുള്ളതരാം കേട്ടോ. എന്നെ കളിയാക്കും കേട്ടോ.
0: ചേട്ടൻ പാട്ട് പാടോ? ചേട്ടന്റെ വോയിസ് കേട്ടിട്ട് പാട്ട് പാടുന്ന പോലെ ഉണ്ടല്ലോ.
1: അയ്യോ, എന്നാ പാട്ട്? നമ്മളൊക്കെ ചെറിയ
0: എന്നാലും ആ ചെറുതായിട്ടാണെങ്കിലും രണ്ടുപേരും ഒന്ന് പാടാമോ?
1: ചാന്തുപൊട്ടും ചന്തേലസും ചാത്തി വരുന്നവളെ, പുലരിപ്പെന്നെ നിന്നെ കാണാൻ കൂതി വരുകണ മനസ്സിൽ നീയൊരു കുന്തിരിയല്ലേ, സ്നേഹ മനോഹരിയല്ലേ. അത് മതി, അത് മതി,
0: അത് പോരാ, അത് പോരാ. നന്നായിട്ടുണ്ട് കേട്ടോ ഏട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. തണ്ടുരുളും തടിയുരുളും, തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. ഇതൊന്ന് തിരിച്ചു പറഞ്ഞാ മതി.
1: അതന്നെ,
0: രണ്ട് പ്രാവശ്യം കൂടി.
1: തണ്ടുരുളും തടിയുരുളും, തണ്ടിന്മേൽ ഒരു ചെറു കുരുമുളക്
0: ഉരുളും. നിർത്താതെ ഒരു വട്ടം കൂടി പറയോ?
1: അയ്യോ, ഇന്ന് തെറ്റിക്കാനോ? തണ്ടുരുളും തടി ഉരുളും, തണ്ടിന്മേൽ ഒരു ചെറു കുരുമുളക് ഉരുളും.
0: ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ദാ ചോദിച്ച പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും അമ്മ ഫ്രീ ഷോപ്പിന്റെ അഭിനന്ദനം. ഓക്കെ
0: ഓക്കെ, ശരി
1: ശരി ശരി. ഓക്കെ.

അപ്പതാ നമ്മുടെ സവാരി ടൈമിന്റെ ടൈം ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റും 22 സെക്കൻഡുമാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി 2-3 കോൾസിനൊക്കെ ഉള്ള ടൈമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. 0484242418101 ആണ് നമ്മുടെ നമ്പർ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്, സവാരി ടൈമാണ്, കൂടെ ഞാൻ അനുവിന്ദ്രനാണേ.

0: അങ്ങനെ നമ്മുടെ സാരി ടൈമിന്റെ ടൈം ദാ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് കോളർ ലൈനിലുണ്ട്, മോസ്റ്റ് പ്രോബബ്ലി ലാസ്റ്റ് കോളർ. ഇനി സമയമുണ്ടോന്ന് അറിയില്ല, എന്തായാലും നോക്കി നോക്കാം, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നേ?
1: എന്റെ പേര് നിഷ.
0: നിഷ,
1: അതെ അതെ.
0: ഓക്കെ നിഷ, എവിടെ നിന്നാണ്?
1: ഹലോ,
0: എവിടെ? ആ കേൾക്കാലോ, എവിടെ നിന്ന് സംസാരിക്കുന്നേ?
1: എടപ്പള്ളി.
0: ഓക്കെ, എന്താണ് പരിപാടി?
1: ഇവിടെ ഞാനിപ്പോ ഡേ കെയറില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
0: ഓക്കെ,
1: കുട്ടികളൊക്കെ.
0: ഞാൻ ഓർത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു ബാക്ക്, അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാവും വീട്ടിൽ. അപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ.
1: അതെ അതെ.
0: എത്ര കുട്ടികളുണ്ട് അവിടെ?
1: ഇവിടെ ഇപ്പോ 15 പേരുണ്ട്, അതായത് അംഗൻവാടി ഡേ കെയർ കൂടിയാ.
0: ഓ ഓ ഓ, ഓക്കെ. എങ്ങനെ പോകുന്നു പഠിപ്പിക്കലൊക്കെ?
1: ആ കുഴപ്പമില്ല.
0: ഓക്കെ, എന്നിട്ട് നമുക്ക് ഇന്നൊരു ടങ് ട്വിസ്റ്റർ ഉണ്ട്. ആ, പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്തുത്തുത്തരത്തി കുത്തിയിരുന്നു.
1: ക്ലിയർ ആയില്ല.
0: പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്തുത്തുത്തരത്തിൽ കുത്തിയിരുന്നു.
1: പച്ചാളത്ത് 10 പച്ചത്തത്ത
0: ചത്തുത്തുത്തരത്തിൽ കുത്തിയിരുന്നു. ഒത്ത് ഉത്തരത്തിൽ കുത്തിയിരുന്നു.
1: ചത്ത് പൊത്തിൽ കുത്തിയിരുന്നു.
0: ചത്ത്

0: ചത്തുത്തരത്തിൽ കുത്തിയിരുന്നു.
1: ചത്തുത്തരത്തിൽ കുത്തിയിരുന്നു.
0: ആ പറഞ്ഞോളൂ മൂന്ന് പ്രാവശ്യം.
1: പച്ചാളത്ത് പത്ത് പച്ചത്തത്ത്
0: ചത്ത് കുത്തിയിരുന്നു പറഞ്ഞോ.
1: ചത്തുത്തിരുന്നു.
0: ആ
1: പച്ചാളത്ത് പത്ത് പച്ചത്തത്ത് ചത്തുകുത്തിയിരുന്നു.
0: ആ
1: ഇനിയും പറയണോ?
0: ഒരാശം കൂടി. ഇനി പറയണോന്നെ ഏത് പാട്ടായിരുന്നു വേണ്ടത്? ഓ ഒരു മെഴുതിരിയുടെ. ഓക്കെ ചാക്കോച്ചൻ ഫാനാണോ?
1: അതെ അതെ അതെ അതെ.
0: ശരി ഡെഡിക്കേഷൻ ഉണ്ടോ
1: ഇവിടെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട്?
0: ഓക്കെ ശരി. അവിടുത്തെ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് ഒരു മെഴുതിരിയുടെ എന്നുള്ള സോങ് നിഷ ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് നിഷ.
1: ഓക്കെ വെൽക്കം. താങ്ക് യു.
0: ഓക്കെ അപ്പൊ നിഷയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എടപ്പള്ളിയിൽ നിന്നും. ഇപ്പോൾ സമയം 9:55 ആയിട്ടുണ്ട്. അപ്പൊ ദാ ഈ ഒരു ഗാനത്തോടെ നമ്മുടെ ഇന്നത്തെ സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുവരെ കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവരോട് സോറി, നാളെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ടച്ച് അപ്പ് ബേബി പറയാനുള്ള സമയമായിട്ടുണ്ട്. സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അനുവിന്ദ്രനാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. പ്രശസ്തമായ പുരി രഥോ ഘോഷയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ദേശീയഗീതം വന്ദേ മാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2 രൂപയായി കുറച്ചു. വരുമാനം ഉയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം വാണിയംകുളത്ത് നിന്ന് 6 ദിവസം മുൻപ് കാണാതായ 3 കുടുംബത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചു പിക്കപ്പ് വാഹനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ. മൃതദേഹം ഇപ്പോൾ മോനിപ്പള്ളി തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. മലപ്പുറം നെടുങ്കയം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആദിവാസി നഗരിലെ 100 കുടുംബങ്ങൾ കഴിയുന്ന വനപ്രദേശമാണ് ഇത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5

0: 11:30 മത്സരം. വാർത്തകൾ തുടരും.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ് ഹലോ, നമസ്കാരം. സമയം ഇതാ 10 മണി കഴിഞ്ഞ 10 മിനിറ്റും 59 സെക്കൻഡും ആയിരിക്കുകയാണ്.
1: പാർട്സപ്പിലേക്ക് സ്വാഗതം.
0: അപ്പൊ കൊറേ നേരമായിട്ട് ഇവിടെ ഉണ്ടല്ലേ അനു.
1: അതെ അതെ അതെ,
0: കൂടെ അനുവിന്റെ ഒപ്പം കൂടാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നമിതയാണ് കൂടെയുള്ളത്. യെസ്, അപ്പൊ പാർട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ മാത്രമല്ല,
1: നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷസ് അറിയിക്കാനുണ്ടെങ്കിൽ അതും ഒക്കെ അയക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ.
0: യെസ്, അപ്പൊ അതിനായിട്ട് മെസ്സേജ് അയക്കാം. വാട്സപ്പ് മെസ്സേജുകളായിട്ടാണ് അയക്കേണ്ടത്. 8547341705 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്.
1: 8547341075 ആണ് നമ്പർ. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ ഫേവറേറ്റ് സോങ് അത് വിഷസ് ആർക്കെങ്കിലും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ.
0: അപ്പൊ നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മെസ്സേജിലേക്ക്
1: പോയാലോ.
0: അപ്പൊ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സിനിയാണ്. സിനി പറഞ്ഞിരിക്കുന്നത് എന്റെ മോൾ അനഹ മരിയയുടെ 13-ാമത് ജന്മദിനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മകൾക്കായിട്ട് കുഞ്ഞു പാവയ്ക്ക് ഇന്നലെ എന്ന സോങ് വെക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: അനഹക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: അതെ, റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
1: അതുപോലെ സുമാ രാജേന്ദ്രൻ തൃക്കാരിയിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന എനിക്ക് സുകൃതം എന്ന ചിത്രത്തിലെ ജന്മാന്തര സ്നേഹബന്ധങ്ങളെ എന്ന പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
0: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രമ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രമ്യയ്ക്കും അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ, എന്റെ മൺവീണയിൽ കൂടണേ ഞാനൊരു മൗനം പറന്നു വന്നു എന്ന പാട്ട് എല്ലാ ആർജിയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാട്ടോ, 90-കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ് വാട്സപ്പിലൂടെ ആവശ്യപ്പെടേണ്ടത്.
1: അതെ, അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് എല്ലാരും ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നു അല്ലെ.
0: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കുമായി വിദ്യാരംഭം മൂവിയിലെ പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു എന്ന സോങ് വെക്കാമോ, ഒത്തിരി സ്നേഹോദരങ്ങളോടെ സീതാരമേശ് കടക്കരപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: എനിക്ക് മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാകെ ചോക്കുന്നത് എന്തേ എന്ന പാട്ടൊന്ന് വെച്ചു തരാമോ, ചോദിച്ചു ചോദിച്ച് മടുത്തു വിട്ടോ എന്ന് പറഞ്ഞിട്ട് സനീഷാണ് പള്ളിരത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ. അനഹാമരിയക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജന്മദിനമായിട്ട്. അനഹാമരിയക്ക് ജന്മദിനാശംസകളോടൊപ്പം തന്നെ ആ ഒരു പാട്ടും വരുന്നുണ്ട്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ പാട്ട്സ്ആപ്പ്.

0: സമീപം 10 മണി കഴിഞ്ഞ് 23:46 ആയിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ് ആണ്. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു അനു?
1: യെസ്, ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട്

0: എനിക്ക് മെയ് മാസം മനസ്സിനുള്ളിൽ എന്ന് പാട്ട് വെച്ച് തരുമോ? ഡെഡിക്കേഷൻ എന്റെ ചേച്ചിയുടെ മോൾ അന്ന പ്രാർത്ഥനയ്ക്കും എന്റെ മോൻ വൈബ് അല്ല ബെവൻ അതെ ബെവൻ ആന്റണിക്കോ ആണ് എന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുന്നത്. സ്മിഷയാണ് കേട്ടോ, സ്മിഷ ജോബ് ആണ്. സ്ഥലം ഒന്നും അയച്ചിട്ടില്ല, സ്ഥലം കഴിക്കണ്ടേ, എന്നാലേ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ.
1: അപ്പൊ എന്തായാലും സ്മിഷയും അതുപോലെ തന്നെ ആ ഡെഡിക്കേഷൻ പറഞ്ഞവരൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്.
0: അതെ, രണ്ട് ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു. അന്ന പ്രാർത്ഥന നല്ല പേരല്ലേ. അടുത്ത മെസ്സേജ് നോക്കാല്ലേ.
1: ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിപിൻ എരൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഴവിൽക്കാവടി ഫിലിമിലെ പള്ളിത്തേരുണ്ടോ ചതുരംഗ കളമുണ്ടോ എന്ന പാട്ട് മെസ്സേജ് വായിച്ചു പോകുമെന്നല്ലാതെ പാട്ട് തരാറില്ല എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു പരിഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് ആ പരിഭവം ഞങ്ങൾ തീർക്കാണ്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാട്ടോ. എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്.
0: ഹായ് വാട്സപ്പ്, ഇന്ന് എന്റെ ഹസ്ബൻഡ് ദാസേട്ടന്റെ പിറന്നാളാണ്. എങ്ങ് നിന്ന് വന്ന പഞ്ചവർണ്ണ, അയ്യോ എന്ത് രസമുള്ള പാട്ടാ, എനിക്ക് നല്ല ഇഷ്ടമാണത്. എങ്ങ് നിന്ന് വന്ന പഞ്ചവർണ്ണ കിളി നീയോ

0: ലിസ്ണേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്.
1: ഹായ് വാട്സപ്പ്, ഇന്ന് എന്റെ ഹസ്ബൻഡ് ദാസേട്ടന്റെ പിറന്നാളാണ്. എങ്ങനെ നിന്ന് വന്ന പഞ്ചവർണ്ണങ്ങൾ, അയ്യോ എന്ത് രസമുള്ള പാട്ടാ, എനിക്ക് നല്ല ഇഷ്ടമാണത്.
0: എല്ലാവരും നല്ല

0: പാടിക്കഴിഞ്ഞാൽ നിർത്താനേ
1: ഈശ്വര, ഞാൻ
0: പറ്റില്ല.
1: അതിലിങ്ങനെ അലിഞ്ഞിരുന്ന് പോയി കേട്ടോ. എന്താണെങ്കിൽ ഈ പാട്ട് പാടുന്നവരോട് എനിക്കൊരു പ്രത്യേക ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ പാടാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. എന്താണെങ്കിലും അടുത്ത മെസ്സേജിലേക്ക് പോവാം. മനു രാമപുരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഒരു മിനിറ്റ്, ഷീജ ദാസാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്, ദാസേട്ടന്റെ പിറന്നാൾ വേണ്ടി. അപ്പൊ ദാസേട്ടന്റെ പിറന്നാൾ ആശംസകളും അറിയിക്കുന്നു.
1: ഓക്കെ, ഇനി അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് മനു രാമപുരത്ത് നിന്നാണ്. സ്വപ്നക്കൂട് മൂവിയിലെ മലർക്കിളി എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്വപ്നക്കൂട് വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കതിർപ്പ് നാളും ദിവസം, എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതെന്താണെന്ന്. ഇന്നെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: നാലാം ദിവസം കാത്തിരിപ്പ്,
1: നാലാം ദിവസം. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം.
0: ഹൈ വാട്സ്ആപ്പ്, ഗുഡ് മോർണിംഗ് അനു ആൻഡ് അമിത. ഐ ആം സിൽഫ ഫ്രം നെട്ടൂർ. പ്ലീസ് പ്ലേ എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി മേക്കപ്പ്, ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് ഷിബിൻ, മൈ കിഡ്സ് ഈദൻ, ഇസേക്കിൽ ആൻഡ് എനൻ. മൈ മദർ ഇൻ ലോ മേരി ജോൺ ആൻഡ് ഓൾ മ്യൂസിക് ലവേഴ്സ് ഹാവ് എ നൈസ് ഡേ എന്ന് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. മേഘം സിനിമയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്.
1: അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീമൂല നഗരത്തിൽ നിന്നും ശാരിക രവിയാണ്. എന്റെ ഹസ്ബൻഡ് രവിയേട്ടൻ, രവിയേട്ടന് വേണ്ടിയിട്ട് അശ്വാരൂഢൻ മൂവിയിലെ അഴകാലിലെ മഞ്ഞച്ചരടിൽ പൂത്താലി, നല്ല പാട്ടാണ്,
0: നല്ല പാട്ടാണത്.
1: ആ ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്.
0: വാട്സ്ആപ്പ് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് അനുഷ മുകേഷ്. സോങ് ഒന്നും ചോദിച്ചിട്ടില്ല.
1: അപ്പൊ കേട്ടുകൊണ്ട് കൂടെ കൂടുക, അപ്പോഴുണ്ടായിരിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധുവാണ്. പെരുമ്പാവൂർ കീഴിലത്ത് നിന്നാണ്. കുറെ ദിവസങ്ങളായി മെസ്സേജ് അയക്കാറില്ലായിരുന്നു. എന്റെ റേഡിയോയ്ക്ക് ചെറിയൊരു കംപ്ലൈന്റ് ആയിരുന്നു. ഇന്ന് രാവിലെയാണ് ഓക്കെ ആയത്. ശരിയായപ്പോൾ വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് എഫ് എം റെയിൻബോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ദിവസങ്ങൾ കൂടി ഇന്നൊരു പാട്ട് ചോദിക്കുകയാണ്. മഴവിൽ കൂടാരം എന്ന ചിത്രത്തിലെ ചിങ്കാരക്കൊമ്പത്തെ സിന്ധുവിര പൊൻപൂവേ എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ ഒത്തിരി കൊതിയോടെ കേൾക്കാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ടാണ് സിന്ധു ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു മലയാളം സോങ് ചോദിച്ചിട്ടുണ്ട്. കല്യാണ കച്ചേരി എന്നുള്ള മൂവിയിലെ പൊൻകിനാവല്ലേ എന്ന സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. സരസ്വതി രാജൻ, ഉദയം പേരൂർ, സൂപ്പർ, നന്നായി പാടിയെന്ന് എനിക്ക് കോംപ്ലിമെന്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച് സരസ്വതി ചേച്ചി.
1: അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ.
0: യെസ്, പാട്ട് കേട്ടിട്ടുണ്ടോ
1: എന്ന പാട്ടിലേക്ക്.
0: ആ പരിഭവം നമുക്ക് തീർക്ക,
1: പരിഭവം തീർക്കാൻ കേട്ടോളൂ, കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സാപ്പ്.

0: യെസ് അങ്ങനെ വാട്സപ്പിലേക്ക് തിരിച്ചു വരിക.
1: അനുവിന്റെ പ്രിയപ്പെട്ട,
0: ഞാനിങ്ങനെ ലയിച്ചിരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പാട്ട്. ആ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. അതിനു മുമ്പ് സമയം എത്രയെന്ന് പറയാമോ?
1: 10:37:46 ആയിട്ട്.
0: ആ പിന്നെ കുറച്ച് സമയം കൂടെ നമുക്കിവിടെ ഉള്ളൂ, അപ്പൊ വേഗം മെസ്സേജൊക്കെ അയച്ചോളൂ, എന്നാലേ നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മെസ്സേജ്, ഹായ് രണ്ടുപേർക്കും ശുഭദിനം ആശംസിക്കുന്നു. ജൂലൈ 4 മലയാള ഫിലിമിലെ കനവിന്റെ കടവത്തെ എന്ന ഗാനം വെച്ച് തരുമോ? ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു. ദാസ് ഷൊർണൂർ, ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അജി ആലങ്ങാടിൽ നിന്നാണ്. പാട്ട് വെച്ച് തരുന്നില്ല, അതുകൊണ്ട് പാട്ട് കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും പാട്ട് പ്ലേ ചെയ്ത് തരുന്നത്.
0: തീർച്ചയായിട്ടും. അടുത്ത മെസ്സേജ്, വ്രതശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും ഒരു രാമായണ മാസം വന്നണയുന്നു. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നേർന്നുകൊണ്ട് ഭരതം സിനിമയിലെ രാമകഥ എന്ന ഗാനം കേൾപ്പിക്കുക. PV മുഹമ്മദ്.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയങ്കർ സരദ ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. പ്രിയപ്പെട്ട റെയിൻബോയ്ക്ക് നല്ലൊരു സുപ്രഭാത വന്ദനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ നാരായണൻ ചേട്ടന്റെയും ഇന്ദ്ര ചേച്ചിയുടെയും 47-ാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. രണ്ടുപേർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും ആശംസയും നേർന്നുകൊണ്ട് തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ പൊന്നോട് പൂവായി എന്ന പാട്ടാണ് വിവാഹ സമ്മാനമായി ചോദിച്ചിരിക്കുന്നത്.
0: നല്ല പാട്ടാണ്.
1: അതെ, നല്ല പാട്ടാണ്. അപ്പൊ എന്താണെങ്കിലും നാരായണൻ ചേട്ടനും ഇന്ദ്ര ചേച്ചിക്കും വിവാഹ വാർഷികാശംസകൾ നേരെയാണ്. 47-ാം വിവാഹ ആശംസയാണ് വാർഷികമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് വർഷം വളരെ ഹാപ്പിയായി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ.
0: അടുത്തത് ഒരു കുഞ്ഞു മെസ്സേജ് ആണ്. എന്റെ പേര് നസീമ നൗഷാദ്. ഹൈ വാട്സ്ആപ്പ്.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് വാട്സപ്പ്, വിജിയാണ്. ഇടക്കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? മായ പൊന്മാൻ സിനിമയിലെ അമ്മാനം ചെമ്മാനം എന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഹായ്, ഗുഡ് മോർണിംഗ്. മൺവാസന ഫിലിമിലെ പൊത്തിവച്ച മല്ലികമൊട്ട് എന്ന പാട്ട് കേൾപ്പിക്കുമോ? ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ എന്ന് ചോദിച്ചിട്ടുണ്ട്.

0: കേട്ടോ.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാഹുൽ രാഹുലാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിയത്തി ലക്ഷ്മിയുടെ ജന്മദിനമാണിന്ന്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ച് തരണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കുമായി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പാർട്ട്സിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞു വാവയ്ക്കുന്നല്ലോ എന്നുള്ളൊരു പാട്ട്. എന്താണെങ്കിലും ആ ഒരു പാട്ട് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന
0: എല്ലാവർക്കും
1: കുഞ്ഞുവാവകൾക്കും അതുപോലെ തന്നെ നമ്മുടെ രാഹുലിന്റെ അനിയത്തിക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്ലേ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം.
0: ഹായ് വാട്സ്ആപ്പ്, ആലുവയിൽ നിന്ന് ദീപയാണ്. ഒരു പാട്ട് വെച്ചു തരുമോ? പ്രണയവർണ്ണങ്ങൾ മൂവിയിലെ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സമ്മർ ഇൻ ബദ്ലഹേം മൂവിയിലെ ആരോ വിരൽ മീട്ടി എന്ന സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇസ്മയിലാണ്. കരിമുകളിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിമാനം എന്ന മൂവിയിലെ ഉയരവേ എന്ന പാട്ട് എല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഹായ്, ഞാൻ മിനി സത്യൻ പുല്ലൂറ്റ ചാപ്പാറയിൽ നിന്നാണ്. എനിക്ക് മഴത്തുള്ളി കിളിക്കം എന്ന ചിത്രത്തിലെ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, ഈ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 1993-94 SSLC കൂട്ടുകാർക്കായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനു, നമിത ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അനു രാവിലെ മുതൽ കേൾക്കുന്നു, മോള് ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാട്ടൊന്നും വേണ്ട, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ്. അശോകൻ വലിയ പറമ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ചായ കുടിച്ചിട്ടില്ല.
1: അപ്പൊ അനുവിനോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്.
0: അതെ, അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ. അടുത്തതായിട്ട് നമ്മുടെ സോണികയാണ്. ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സ്ആപ്പ്, ഞാൻ സോണികയാണ്. പ്ലീസ് പ്ലേ ദി സോങ് എനക്ക് എനക്ക മൂവി. ആ എനക്ക് എനക്ക 50 kg താജ്മഹൽ ആ സോങ് ആണ് തോന്നുന്നു. ഹയർ ഹയർ ഹയർ അതാണ് തോന്നണു. ദ സോങ്സ് ആർ ട്രെൻഡിങ് സോങ്സ്, പ്ലീസ് പ്ലേ ദ സോങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാവ് എ നൈസ് ഡേ. ഇപ്പോൾ മൈ സോങ്സ് ആർ നോ സി നോ പ്ലേ ദ സോങ് റെയിൻബോ വാട്സ്ആപ്പ് ടുഡേ, പ്ലേ ചെയ്യോ റെയിൻബോ വാട്സ്ആപ്പ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ മെസ്സേജ് സി ആൻഡ് നോ പ്ലേ സോങ്. പാട്ട് വെച്ചു കൊടുക്കാറില്ല, മെസ്സേജ് വായിക്കാറില്ല, എന്താണ് ഇങ്ങനെ ഞാൻ മെസ്സേജ് ചോദിക്കില്ല, അങ്ങനെയൊക്കെ പറ്റിയ കുറച്ച് പരിഭവമൊക്കെ ഉള്ള
1: അതായത് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും പാട്ടുകളും എല്ലാവരുടെയും ഡെഡിക്കേഷൻസും ഒക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ജോഷി അങ്കമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ട് കൂടെയുണ്ട്, പാട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: സോങ് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
1: കനവിന്റെ കടവത്ത് എന്ന പാട്ട്
0: ഏതായിരുന്നു? ജൂലൈ 4.
1: വിധു പ്രതാപും ജോത്സ്നയും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ടിലേക്കാണ് അടുത്തതായി പാട്സപ്പ് പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 പാട്സപ്പ് ആണ്. നമ്മുടെ സമയം കഴിയാറായി, 10 മണി കഴിഞ്ഞ് 42 മിനിറ്റും. ഇനി ഒരു 15 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കാം. അതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. 8547-3417-5 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്.

0: യെസ്, ഈ ഒരു പാട്ട് നമ്മൾ കേട്ടില്ലേ, നല്ലൊരു പാട്ടായിരുന്നു.
1: നല്ലൊരു
0: ആ പാട്ട്
1: പാട്ടാണ്.
0: ഫൗസിയ ഷെമീറാണ് ഈ ഒരു പാട്ട് ചോദിച്ചത്. പക്ഷെ ഇത്തിരി അഡ്വാൻസ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. ഇനി ആ
1: ഓ
0: സമയത്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്
1: ആഹാ
0: നേരത്തെ ചോദിക്കുകയാണ്, പ്രിയനെ നീ എന്നെ അറിയാതിരുന്നാൽ എന്ന് തുടങ്ങുന്ന പാട്ട് പ്ലേ ചെയ്യാമോ? ഹസ്ബൻഡ് ഷെമീറിന് വേണ്ടിയാണ്, അടുത്ത മാസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ടാണ്
1: ഇനിയിപ്പോ
0: ചോദിച്ചിരിക്കുന്നത്.
1: അടുത്ത മാസം ഒന്നും കൂടി ചോദിക്കാലോ.
0: ഒരു മാസത്തെ ഗ്യാപ്പിലല്ലേ. ഓക്കെ, അപ്പൊ
1: ഓക്കെ,
0: എന്തായാലും ഹസ്ബൻഡും അതായത് ഫൗസിയും ഷെമീറും പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു, കാരണം ആ സമയത്ത് നമ്മൾ എല്ലാ പ്രോഗ്രാം
1: ചെയ്യുന്നതെങ്കിൽ
0: നമുക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ വിഷസ് അറിയിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോയാലോ.
1: യെസ്, ഞാൻ ലാവണ്യ ഗമേഷ് ആണ്. എനിക്ക് ലാലേട്ടന്റെ അഹം മൂവിയിലെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന പാട്ടൊന്ന് വെച്ചു തരുമോ? പാട്ട് പാടുമ്പോഴും സംസാരിക്കുമ്പോഴും സ്വീറ്റ് വോയിസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എന്തായാലും എന്റെ അത്ര സ്വീറ്റ് ആവാൻ സാധ്യതയില്ല. അനുവിന്റെ ശരിയാണ് കേട്ടോ, അനുവിന്റെ സൗണ്ട് നല്ല സ്വീറ്റ് ആണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. പാട്ട് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പാട്ട് കിട്ടാറില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. യുവ ചോയ്സിലെ വന്ന വല്ലപ്പോഴും ഒന്ന് വിളിച്ചാലായി എങ്കിലും കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ ഇടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷമായിട്ട് ആളുകൾക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പോകാനായിട്ട് നല്ല ബൂസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ജിഷാ ജോൺസൺ പാട്ടൊന്നും ചോദിച്ചിട്ടില്ല, കാരണം കിട്ടാറില്ല എന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പാട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും പാട്ടുകൾ കിട്ടും.
1: അടുത്ത മെസ്സേജ്, എനിക്ക് വേണ്ടി പ്രണയകഥ പാടി വന്നു തന്നെ എന്ന സോങ് വെച്ചു തരുമോ? ദീപസ്തംഭം മഹാശ്ചര്യം എന്നുള്ള മൂവിയിലെ. എനിക്ക് ഞാൻ സമർപ്പിക്കുന്നത് വൈക്കത്തുള്ള മീനാക്ഷിക്ക് വേണ്ടിയിട്ടാണ്. ചേർത്തല തണ്ണീർമുഖത്ത് നിന്ന് അതുൽ രാജ് രവീന്ദ്രൻ. ഓക്കെ,
0: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി വൈപ്പിനിൽ നിന്നുമാണ്. 8th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റിൻസിക്കും ജിൽസിനും ചേച്ചിയുടെ മക്കളാണ്, ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴവിൽ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിൻസിക്കും ജിൽസിനും ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് റെയിൻബോ അറിയിക്കുകയാണ്.
1: അടുത്ത മെസ്സേജ്, നാലമ്പലമണിയാനൊരു തുണയായി വരാം എന്ന സോങ് വെച്ചൊരു ചിത്രം ശൃംഗാരവേലാണ്. ഇന്ദു വൈക്കമാണ് എല്ലാ റെയിൻബോയുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അടുത്തതായി ബീന രാജ് ആയിക്കാട് നിന്നാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയിലെ കോടമഞ്ഞൻ താഴ്വരയിൽ എന്ന ഗാനം വെച്ച് തരാമോ? എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ഷീജ ദാസ് ആണ്. താങ്ക് യു നമിത, പിന്നെ ആരാണ് കൂടെ സൂപ്പറായി പാടി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ആണ് എനിക്ക്.

0: അനു ഇന്ദ്രൻ എന്നാണ്.
1: അതെ
0: അതെ അതെ.
1: അടുത്തത് നാലമ്പലം മണിയാണ് ആ ഒരു മെസ്സേജ് വായിച്ചല്ലേ.
0: യെസ് യെസ്. അപ്പൊ നമ്മുടെ മെസ്സേജസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്.
1: ഇനിയിപ്പോ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഇടയിൽ വിട്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ക്ഷമിക്കുക, അടുത്ത ദിവസങ്ങളിൽ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ എപ്പോഴും വാട്സപ്പിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ 90-ന് ശേഷമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരു ഗ്യാപ്പിന് ശേഷം പാട്ടുകൾ ചോദിക്കാനായിട്ടും ശ്രമിക്കുക.
0: അതെ. അപ്പൊ എന്തായാലും ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു മാസമൊക്കെ ഗ്യാപ്പ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ
1: നമുക്ക് ഇതുവരെ പാട്ടുകൾ പ്ലേ ചെയ്യാത്തവർക്കായിരിക്കും ആദ്യം നമ്മൾ മുൻഗണന കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ.
0: അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളോട് പിണങ്ങില്ല എന്ന് വിചാരിക്കുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എനിക്കും ഇഷ്ടമായി, പ്രത്യേകിച്ച് അനുപാടിയ പാട്ടുകൾ എല്ലാം എനിക്ക് ഇഷ്ടമായി.
0: അപ്പൊ
1: എന്താണെങ്കിലും സമയം 10:55 55:43 ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇനി പോയി ചായ കുടിക്കാനുള്ള സമയമായി.
0: അപ്പൊ ഞാൻ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവാണ്. അപ്പൊ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അനു ഇന്ദ്രനാണ്.
1: ഇനി ഞാൻ കൂടെ നമിതയുണ്ട്, ഇനിയും ഉണ്ടാവും കേട്ടോ കുറച്ചധികം നേരം. സോ കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി FM Rainbow Kochi 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് പുരിരഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി ആളുകളെ ഒന്നിപ്പിക്കുന്നതാണ് രഥയാത്രയെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ്ങിൽ 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും, രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡിഗഡിലെത്തുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഇന്ത്യ യുകെ വ്യാപാര കരാർ രാജ്യത്തെ ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറുകളിലൊന്നാണെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. കൃഷി, തുണിത്തരങ്ങൾ, തുകൽ, സമുദ്രോൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവയടക്കം പ്രധാന മേഖലകളെ ഈ കരാർ ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ വിളിച്ച സിം കാർഡ് ഉടമയെ പോലീസ് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട്. ഡൽഹിയിലെ സൈബർ തട്ടിപ്പ് സംഘമാണ് MLAയെ വിളിച്ചതെന്നാണ് വിവരം. ഭീകരവാദ ഫണ്ടിംഗ്, അനധികൃത നുഴഞ്ഞുകയറ്റ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കിടകം 1 നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. ജക്കാർത്തയിൽ ഏഷ്യൻ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളി മെഡലും നേടി.
2: ന്യൂസ് റെയിൻബോ. Musically yours. You are listening to Rainbow FM Kochi 107.5.
3: 107.5.
1: സമയം 11 മണി കഴിഞ്ഞ് 3:16 ഇനി പുത്തൻ ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, ചാറ്റ് ബസ്റ്റേഴ്സിന്റെ സമയമാണ്. യെസ്, അപ്പോൾ ഏറ്റവും പുതിയ ഗാനങ്ങൾ കേൾക്കാം ഇനിയുള്ള 1 മണിക്കൂർ. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ചാറ്റ് ബസ്റ്റേഴ്സ്. ഫസ്റ്റ് സോങ് എത്തുന്നത് ബാലൻ എന്ന മൂവിയിലെ സുശിന്ത് ശ്യാം പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

സിറൈ എന്ന മൂവിയിലെ സൂരജ് സന്തോഷും ചിന്മയും പാടിയ നല്ലൊരു പാട്ടാണ് കേട്ടത്. നല്ലൊരു ചിത്രമായിരുന്നു, വളരെ നല്ല അഭിപ്രായങ്ങൾ നേടിയൊരു മൂവിയായിരുന്നു. വിക്രം പ്രഭു, അക്ഷയ് കുമാർ, എൽ കെ അക്ഷയ് കുമാർ, അനിഷ്മ, അനിൽകുമാർ എന്നിവർ ചേർന്ന് അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നു ഇത്. വളരെ സിമ്പിളായിട്ടുള്ള, അധികം ബഹളങ്ങളൊന്നുമില്ലാത്ത വളരെ സിമ്പിളായൊരു സ്റ്റോറിയായിരുന്നു സിറൈ എന്ന മൂവി. യെസ്, അടുത്തതായി ഇനി ചാട്ട് ബസ്റ്റേഴ്സിലെത്തുന്നത് ഭീഷ്മർ എന്ന മൂവിയിലെ സോങ് ആണ്. യെസ്, ആ ഒരു സോങ്ങിലേക്ക് പോകാം അടുത്തതായി. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM Rainbow Kochi 107.5 ൽ ചാറ്റ് ബസ്റ്റേഴ്സ്.

ശങ്കർ മഹാദേവൻ, വിജയേശുദാസ്, അനൂപ് ശങ്കർ എന്നിവർ പാടിയ ചത്താ പച്ച എന്ന മൂവിയിലെ സോങ് ആണ് കേട്ടത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ശങ്കർ എസ് ആൻഡ് ലോയിഡേതായിരുന്നു മ്യൂസിക്. അടുത്തായി വരുന്നത് ശുക്രൻ എന്ന മൂവിയിലെ പാട്ടാണ്. വൈക്കം വിജയലക്ഷ്മിയും മനോയും ചേർന്ന് പാടിയ പാട്ടിലേക്ക് പോകാം. ചാർട്ട് ബസ്റ്റേഴ്സ് കേട്ടുകൊണ്ടിരിക്കൂ. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യൂത്ത് എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടത്. കെൻ കരുണാസും സോണി ഡാഫോഡിലും പാടിയ നല്ലൊരു പാട്ടായിരുന്നു. അടുത്തതായി ഹാഫ് ഗേൾ ദ ഗേൾ ഫ്രണ്ട് എന്ന മൂവിയിലെ സോങ്ങിലേക്കാണ് അടുത്തായി പോകുന്നത്. നല്ലൊരു പാട്ടാണ് സ്റ്റാർട്ട് ബസ്റ്റേഴ്സിൽ അടുത്തതായി

സമയം 11 മണി കഴിഞ്ഞ് 46 മിനിറ്റും 9 സെക്കൻഡും കേട്ടുകൊണ്ടിരിക്കുന്നത് ചാറ്റ് ബസ്റ്റേഴ്സ്. അപ്പോൾ ഇതിനു മുൻപ് കേട്ട സോങ് സുഖമാണോ സുഖമാണ് എന്ന മൂവിയിലെ എസ് പി ദേവാനന്ദും ബി ജെ സച്ചിനും ചേർന്ന് പാടിയ പാട്ടായിരുന്നു. അടുത്തതായി ചാറ്റ് ബസ്റ്റേഴ്സിലെത്തുന്നത് ഡോസ് എന്ന മൂവിയിലെ സ്വപ്ന കെ എസ് പാടിയ പാട്ടിലേക്കാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

സമയം 11 മണി കഴിഞ്ഞ 55 മിനിറ്റും 20 സെക്കൻഡും ആകുമ്പോൾ ചാട്ട് ബസ്റ്റേഴ്സിന്റെ സമയോടെ അവസാനിക്കുകയാണ്. ഇതുവരെ പുത്തൻ പാട്ടുകളുമായി ചാട്ട് ബസ്റ്റേഴ്സുമായിട്ട് കൂടിയുണ്ടായിരുന്നത് ഞാൻ നമിതയാണ്. ഇനി 12 മണി മുതൽ യുവർ ചോയ്സിന്റെ സമയമാണ്, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. കൂടിയുണ്ടാകും ഞാൻ.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: സമീത 12 മണി കഴിഞ്ഞ 1:57 നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04842428101, 04842428101. യെസ്, അപ്പോൾ ഈ ഒരു സമയത്ത് റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. യെസ്, അപ്പോൾ എന്താണെങ്കിലും ഈ ഉച്ച സമയത്ത് ഇന്നിപ്പോൾ കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിലും മഴയെ പ്രതീക്ഷിച്ചും ഇരിക്കേണ്ട ഒരു സമയമാണ്. കാരണം ചെറുതായി മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ കൂടിയാണല്ലേ. അപ്പോൾ എന്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വണ്ടിയിൽ പോകുന്നവർ, ടു വീലറിൽ പോകുന്നവരൊക്കെ റെയിൻകോട്ട് കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. യെസ്, അപ്പോൾ എല്ലാവരും വളരെ സേഫായും ഹാപ്പി ആയിട്ടും ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വേഗം തന്നെ വിളിച്ചോളൂ. ഇന്ന് യുവർ ചോയ്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ നമിതയാണ്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: യെസ്, യു എസ് ചോയ്സിലേക്ക് ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ നമിത.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്? പറഞ്ഞോളൂ.
1: ഞാൻ സൽമ ജമാലുദ്ദീൻ, എഴേക്കുന്നു.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം നമിത.
0: ഓക്കെ, നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
1: ഞാൻ നമിതയോട് സംസാരിച്ചിട്ടില്ല. നമ്മള് വാട്സപ്പിലൊക്കെ
0: കണ്ടുപിടിച്ചിട്ടുണ്ടാവും.
1: സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്, ഇത്രയും വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? എടയക്കുന്നത്
1: നല്ല വിശേഷം, നന്നായി പോണു. അതെ, സുഖമായിട്ടിരിക്കണം.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ജമാലുദ്ദീൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, മോളിസ എഞ്ചിനീയറിംഗ് പഠിക്കണം, മോൻ ഇഷാൻ ടെൻസി പഠിക്കണം. അവരെല്ലാവരും പോയി, ഞാൻ ഏകയാണ്.
0: ഏകയാണ് ഇപ്പോഴീ കുറച്ചു നേരത്തേക്കല്ലേ?
1: അതെ അതെ. ഇല്ല, റേഡിയോ
0: ഏകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മളില്ലേ, റെയിൻബോ ഇല്ലേ?
1: അതെ അതെ അതെ അതെ. പിന്നെ എനിക്ക് കുറെ പൂച്ചക്കുട്ടികളുണ്ട്, ഒരു 16 പൂച്ചക്കുട്ടികളുണ്ട്.
0: 16 പൂച്ചക്കുട്ടികളോ? പിന്നെ എങ്ങനെ ഏകയാകാനാണ്?
1: അതിൽ 6 ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം മുതിർന്ന പൂച്ചകളാണ്.
0: മുതിർന്ന പൂച്ചകളാണ് അല്ലേ? എന്ന് മുതലാണ് ഈ പൂച്ചയോടുള്ള സ്നേഹം തുടങ്ങിയത്?
1: പൂച്ചകളെ പണ്ടും ഇഷ്ടമാണ്. ഈ പൂച്ച ഇതില് ഏറ്റവും തലമുതിർന്ന പിങ്കി എന്നാട്ടോ അവളുടെ പേര്. അവള് തനിക്ക് വീട്ടിലോട്ട് കേറി വന്നതാ ഒരു ദിവസം. അപ്പൊ നമ്മളങ്ങനെ അവളെ അങ്ങോട്ട് സ്വീകരിച്ചു. അവളുടെ പുറകെ എന്റെ മോള് കോളേജിൽ നിന്ന് മഞ്ഞവഴിക്ക് റോട്ടിൽ ഒരു പൂച്ച കുഞ്ഞിരുന്ന് കരയണുണ്ട്. അപ്പൊ അതിനെ എടുത്തിട്ട് വന്നു. എന്തൊക്കെയായിരുന്നു നമിത. അപ്പൊ അവര് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പൊ ഇത്ര ഈ
0: അവരുടെ സംഭാവനകൾ കൊണ്ട് വീട് നിറച്ചും പൂച്ചയായല്ലേ?
1: അതെ അതെ, 16. അത് വേറെ രസമുള്ളതെന്ന് വെച്ചാല് പിങ്കി ഫുൾ വൈറ്റ് ആണ്, പിങ്കിയുടെ മക്കളും ഫുൾ വൈറ്റ് ആണ്.
0: എന്നിട്ട് വൈറ്റ് ഇടാതെ പിങ്കി എന്നാണോ ഇട്ടത്?
1: ആ, വെളുത്ത പൂച്ച. അവളെന്ന് കണ്ടപ്പോ തന്നെ എനിക്കൊരു ഇഷ്ടം തോന്നി. ഇപ്പൊ ഞാൻ പിന്നെ മറ്റേ കറുത്ത പൂച്ച, അത് ഫുൾ കറുപ്പാട്ടോ, മൊത്ത കറുപ്പാണ്. അവളുടെ പിന്നെ കാജോൾ എന്നാണ്.
0: സ്റ്റൈല് പേരുകളാണല്ലേ പൂച്ചക്ക്. ചിന്നു പൊന്നു ഒക്കെ പോയി. ഇപ്പൊ പിങ്കിയും
1: പോയിന്നേ. പുതിയതൊക്കെ മഞ്ജു എന്നൊക്കെ ഞങ്ങളുടെ പുതിയ പൂച്ചകളുടെ, ഗോപു, മഞ്ജു, അങ്ങനെയൊക്കെ ആണോ പെണ്ണോന്ന് കുറച്ച് കഴിയുമ്പോ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ പേരൊക്കെ ഇച്ചിരി
0: പേരൊരു

0: പേരിഷ്ടമുള്ള പേരുകൾ വിളിക്കുവാണ് അല്ലേ?
1: പഴയപോലെ പൂസിന്നൊന്നും ഇപ്പൊ പൂച്ചക്കൊന്നും ഇല്ലാന്നേ. പൂച്ചകൾക്കൊക്കെ ഇപ്പൊ ബെല്ല,
0: സ്റ്റൈലിഷ് പേരുകളാണ്, സ്റ്റൈലിഷ് പേരുകളാണ് ഇപ്പൊ പൂച്ചക്കുട്ടികൾക്കും പട്ടിക്കുട്ടിക്കും ഒക്കെ കൊടുക്കുക.
1: അതെ അതെ അതെ, അങ്ങനെ പേര്, അങ്ങനത്തെ പേരുകളാണ് ഇപ്പൊ ഇടുന്നത്.
0: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും എല്ലാ പൂച്ചക്കുട്ടികളോടും എന്റെ അന്വേഷണം അറിയിക്കുക, ഒരു തലോടൽ കൊടുത്തേക്ക 16 പൂച്ചക്കുട്ടികൾക്കും എന്റെ വക. ഓക്കെ
1: ഓക്കെ. ഒന്നാമൻ എന്ന് പറഞ്ഞ സിനിമയിലെ മിഴിതളിൽ നിലാ മലരിതളോ എന്ന് പറഞ്ഞ പാട്ടാണ്.
0: ഓക്കെ, അത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന ജാനകിയമ്മ ഇഷ്ടസൂടി പാടിയ പാട്ടാണ്. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടി. പിന്നെ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഈ പാട്ട് ഞാൻ ഞായറാഴ്ച തുടങ്ങി ഇന്നലെ വരെ ഞാൻ ഈ വാട്സാപ്പിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 ദിവസം എനിക്ക് വാട്സാപ്പിൽ പാട്ട് കിട്ടിയിട്ട്. അപ്പൊ ഓരോ ദിവസവും ഈ പാട്ട് തന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഞായർ മുതൽ ഇന്നലെ വരെ.
0: നമ്മൾ ആദ്യം ഒട്ടും തന്നെ അടുത്ത കാലങ്ങളിൽ ഒട്ടും തന്നെ പ്ലേ ചെയ്യാത്തവരുടെ പാട്ടുകൾ എടുക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ,
1: ഈ പാട്ട് വരാ, ഈ പാട്ട് അങ്ങനെ എപ്പോഴും ആരും ചോദിച്ചും എപ്പോഴും വരുന്ന പാട്ടും അല്ലാതെ, എന്നിട്ടും ആ പാട്ട് ആരും അത് അതിനെ എന്താ പറയാ, അത് ആരും വെച്ചു തന്നില്ല, അങ്ങനെ പറയാം, അങ്ങനെ പറയാതെ. അപ്പൊ ഞാൻ ഓർത്ത് ഈ പാട്ട് എനിക്ക് എന്തായാലും റെയിൻബോയിൽ കൂടി തന്നെ എനിക്ക് കേൾക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നമിതയോട് ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ട്, അപ്പൊ ഇന്ന് നമിത എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാമെന്ന് കരുതി. അപ്പൊ ആദ്യം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്ത് സന്തോഷം കേട്ടോ നമിതയോട് സംസാരിച്ചതിൽ.
0: നമ്മളെ പാട്ടുകളെല്ലാം നമ്മൾ ഈ രണ്ടാഴ്ചക്കിടയിൽ ഉദ്ദേശിക്കുന്നത്, അതായത് അയക്കുന്നവര് മാക്സിമം ഇതുവരെ അയക്കാത്തവരുടെ പാട്ടുകൾ ആദ്യം എടുക്കാനായിട്ട് നോക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പൊ അല്ലാണ്ട് മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതല്ല,
1: പക്ഷെ
0: എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോ
1: അതറിയാം, പക്ഷെ ഒരു 15 ദിവസത്തിൽ ഒരിക്കലൊക്കെ കിട്ടാത്തവർക്ക് തരണം എന്നാണ് എന്റെ ഒരു ഇത്. കാരണം ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നലത്തേക്ക് 15 ദിവസമായിരുന്നു, ഇന്ന് 16 ദിവസമായിരുന്നു. ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇപ്പൊ അതിനുള്ള മാർഗമൊക്കെ അതിലുണ്ടല്ലോ. ഞാൻ ഇന്നിപ്പോ അത് വ്യക്തമായിട്ട് എഴുതിയ അതിന്റെ നിബന്ധനകൾ അനുസരിച്ച് ഒരാഴ്ചക്ക് ശേഷമാണ് പാട്ട് ചോദിക്കുന്നത്.
0: ഒട്ടും തന്നെ പ്ലേ ചെയ്യാത്തവരുടെ പാട്ടുകൾ ആദ്യം കൊടുത്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാവും. അപ്പൊ എന്താണെങ്കിലും നമ്മള് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ പാട്ട് ഇപ്പൊ കണക്ട് ചെയ്തല്ലോ.
1: വിഷമമൊന്നുമില്ല, നമുക്ക് പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ.
0: എന്താണെങ്കിലും നമുക്കിപ്പോ യുവ ചോയ്സിലൂടെ ഈ പാട്ട് കേൾക്കാം. ഓക്കെ, സൽമയാണ് വിളിച്ചത്. ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ടാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമൻ എന്ന മൂവിയിലെ KG യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ടാണ് അടുത്തതായി യുവ ചോയ്സിലൂടെ. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ റെയിൻബോയിലൂടെ ഈ സമയം കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 04842428101, 04842428101.

0: സമയത്ത് 12 മണി കഴിഞ്ഞ 24:19 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: പ്രസന്ന എന്ന് പറയും.
0: പ്രസന്ന, ഓക്കെ. പ്രസന്ന, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ പിന്നെ ചേർത്തല, വടക്കുംകര എന്ന് പറയും.
0: ചേർത്തല, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് പ്രസന്നയുടെ?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
0: ഹസ്ബൻഡ് ഇപ്പൊ ജോലിക്ക് പോയിരിക്കുകയാണോ?
1: കെട്ടിച്ചു വിട്ട്.
0: ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള സ്വസ്ഥമായ കുഞ്ഞുകുടുംബം അല്ലേ?
1: കുഞ്ഞുകുടുംബം.
0: ഓക്കെ, പ്രസന്ന വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാനേ പ്രായമായതാണ്, എനിക്ക് ഒത്തിരി അസുഖങ്ങൾ ഉള്ളത് കാരണം ഒന്നും ചെയ്യണില്ല. പാട്ടും കേട്ടൊക്കെ ഇരിക്കും.
0: ഓക്കെ, എന്തായാലും കൊറേ നാള് പണിയൊക്കെ എടുത്തല്ലേ, ഇനിയിപ്പോ റെസ്റ്റ് ചെയ്യാം. കുറച്ച് പാട്ടൊക്കെ കേട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് പോവാം അല്ലേ?
1: എനിക്ക് ഈ പരിപാടികളൊക്കെ ഇങ്ങനെ കേൾക്കണത് എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഞാനിവിടെ ആ റേഡിയോയുടെ അടുത്ത് തന്നെ വന്നിരുന്നു ഇതൊക്കെ കേൾക്കും.
0: എല്ലാ പ്രോഗ്രാമും കേൾക്കും അല്ലേ?
1: എല്ലാ പ്രോഗ്രാമും കേൾക്കുന്നു. ഞങ്ങളുടെ മക്കളായിട്ടാണ് കാണുന്നത്. റെയിൻബോയിലുള്ള എല്ലാ അനിയൻകുട്ടന്മാരും

0: അനിയത്തി കുട്ടികളും ഒക്കെ എന്റെ സ്വന്തം പോലെയാണ് ഞാൻ കാണണത്.
1: അത് കേൾക്കുമ്പോ ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
0: അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും.
1: താങ്ക് യു. അപ്പൊ എല്ലാവരുടെയും ഇഷ്ടം തിരിച്ചുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോടും ഒരുപാട് ഇഷ്ടമുണ്ട്.
0: പിന്നെ എനിക്ക് ഈ എന്റെ തൊട്ടു പറ്റുള്ളതാണ്, എന്റെ ഫ്രണ്ടാണ്, എനിക്ക് എന്തു വന്നാലും ഓടി എത്തുന്നതാണ് ഈ ഉഷ എന്ന് പറയുന്ന പെണ്ണ്. അതിന്റെ പേരക്കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
1: ഇന്നലെ
0: ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഒരു കുഞ്ഞുവാവയുണ്ട്, ഒരു വയസ്സായതാണത്.
1: ബാവയുടെ പിറന്നാളായിരുന്നോ ഇന്നലെ?
0: ആ, ഇന്നലെ പിറന്നാളായിരുന്നു, ഒന്നാം പിറന്നാളായിരുന്നു.
1: ഓക്കെ, അപ്പൊ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട്.
0: ആ അതെ, അവൻ ഈ പാട്ട് കേൾക്കുമ്പോ അവന്റെ ഭാഷയിൽ തന്നെ അവനും പാടുന്നു നമ്മുടെ
1: ഒപ്പം.
0: ഉണ്ണി വാവാവോന്നുള്ള പാട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹർഷിക്കും ദർശിക്കും എന്നാണ് രണ്ടിന്റെയും പേര്.
1: ഇരട്ട കുട്ടികളാണോ?

0: അമ്മയുടെ ഒപ്പം.
1: അപ്പൊ ഏത് പാട്ടാണ്?
0: ഉണ്ണി വാവാവോന്നുള്ള പാട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹർഷിക്കും ദർശിക്കും എന്നാണ് രണ്ടിന്റെയും പേര്.
1: ഇരട്ട കുട്ടികളാണോ?
0: അല്ലല്ല, മൂത്തതിന് 4 വയസ്സുണ്ട്, ഇളയതിന് ഇന്നലെ 1 വയസ്സായി.
1: ഓക്കെ, അപ്പൊ ഇന്നലെ കുഞ്ഞു വാവയുടെ പിറന്നാളായിരുന്നു അല്ലേ?
0: ആ, കുഞ്ഞു വാവയുടേതായിരുന്നു ഇന്നലത്തെ പിറന്നാൾ. ഭയങ്കര ആഘോഷമായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും വാവ ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്ന സമയമാണോ?
0: ആ, എഴുന്നേറ്റ് പിടിച്ചൊക്കെ നിൽക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും വാവയെ ഈ ഒരു റേഡിയോന്റെ അടുത്ത് നിർത്തിക്കോളൂ, പാട്ട് വരുന്നുണ്ടെന്ന് വാവയെ അറിയിക്കാം നമുക്ക്. ഓക്കെ,
0: അവരുടെ വിളിച്ചിരുന്ന എക്കോട്ട് മാറിയാണ്, ഞാൻ ഈ റോഡരികിലാണ്
1: പറഞ്ഞിരുന്നു. അവിടെ വിളിച്ച് പാട്ട് വരുന്നുണ്ട്.
0: ഞാൻ ഇന്നലെ വിളിക്കാൻ വേണ്ടിട്ട്, ഇന്നലെ അവരെല്ലാരും ഉണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചതാണ്, കിട്ടിയില്ല.
1: അപ്പൊ വാവയുടെ പേരെന്താ പറഞ്ഞേ?
0: എന്തോ
1: വാവയുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? അർഷിക്ക് അല്ലേ? അപ്പൊ അർഷിക്കുട്ടിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്, പ്രസന്നാമ്മ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത്. അർഷിക്കുട്ടൻ കേൾക്കുമായിരിക്കും. ഓക്കേ, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം.
0: പിന്നെ ഈ അനിയൻകുട്ടന്മാരും എന്റെ അനിയത്തി കുട്ടികൾക്കും ഈ നല്ല നല്ല പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഞങ്ങളെ കേൾപ്പിക്കണ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ.
1: ഓക്കേ, അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം, പ്രസന്ന ചേച്ചി എല്ലാവരെയും അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞേക്കാം. പോരെ?
0: ആ, ശരി ശരി.
1: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ. പ്രസന്ന ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ മകൻ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഹർഷിക്കിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. സാന്ത്വനം എന്ന മൂവിയിലെ കേസ് ചിത്ര പാടിയ നല്ലൊരു പാട്ടിലേക്കാണ് അടുത്തതായി യുവർ ചോയ്സ് പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484282801.

0: യെസ് യു എച്ച് ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ആ എന്റെ പേര് സിന്ധു.
0: സിന്ധു, ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ?
1: ആ കുറയ്ക്കാം. ഹലോ.
0: ആ ഓക്കെ, ഇപ്പൊ എനിക്ക് കേൾക്കാം. സിന്ധു,
1: ആ
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കടവന്ത്രയെന്നാ വിളിക്കുന്നത്. കടവന്ത്ര.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ് ആണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കളും.
0: രണ്ട് മക്കള്. ചെറിയ കുട്ടികളാണോ അതോ വലിയ കുട്ടികളാണോ?
1: അല്ലല്ല, വലിയ കുട്ടികളാണ്.
0: വലിയ കുട്ടികളാണ്.
1: മോനിപ്പോ ഡിഗ്രിക്ക് പോകാൻ പോകുന്നു. മോള് നീറ്റ് എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യാം.
0: റിസൾട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ? അപ്പൊ രണ്ടുപേരും പുതിയൊരു മേഖലയിലേക്ക് തയ്യാറെടുക്കുകയാണ് അല്ലേ, ജോയിൻ
1: ചെയ്യാനായിട്ട്?
0: ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും എന്റെ ആശംസകൾ അറിയിക്കാം. ഓക്കെ,
1: താങ്ക് യു.
0: മക്കളുടെ പേരെന്താ?
1: മോളുടെ പേര് പാർവതി ശ്രീകുമാർ. മോൻ പവൻ ശ്രീകുമാർ.
0: പവൻ ശ്രീകുമാർ. അപ്പൊ രണ്ടുപേരും വീട്ടിലുണ്ടാവും അല്ലേ?
1: ആ ഉണ്ടുണ്ട്, രണ്ടുപേരും ഉണ്ട്.
0: അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സമയം വളരെ രസമാണ്. എല്ലാവരും വീട്ടിലുള്ള ഒരു സമയമാണ്. ഇനിയിപ്പോ എല്ലാവരും തിരക്കുകളിലേക്ക് പോവാൻ പോവാണ് അല്ലേ? അപ്പൊ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ? ഓക്കെ, എല്ലാം കഴിഞ്ഞ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ആദ്യമായിട്ടാണോ ഒരു പ്രോഗ്രാമിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല?
1: എന്തോ,
0: ഒരു പ്രോഗ്രാമിലേക്കും ഇതുവരെ വിളിച്ചിട്ടില്ല?
1: അല്ല, നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് റിംഗ് ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടുന്നത് ഇപ്പൊ ആദ്യമായിട്ടാ.
0: ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ. നേരത്തെ ഏത് പ്രോഗ്രാമിലേക്കാ വിളിച്ചിട്ടുള്ളത്? ഏത് പ്രോഗ്രാമിലേക്കായിരുന്നു നേരത്തെ വിളിച്ചിട്ടുള്ളത്? ഏത് പ്രോഗ്രാമിലേക്കായിരുന്നു നേരത്തെ വിളിച്ചിട്ടുള്ളത്?
1: ഗെയിം പ്രോഗ്രാം.
0: ആ ഗെയിം ഷോ.
1: ആ
0: അതിലേക്കാണ് അല്ലേ വിളിച്ചിരിക്കുന്നത്?
1: ഓക്കെ,
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള പാട്ട്.
0: ആ ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഡെഡിക്കേഷൻ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ആ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ആ എല്ലാവർക്കും വേണ്ടി,
0: മക്കൾക്കും ഹസ്ബൻഡിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ.
1: ഓക്കെ, താങ്ക് യു.
0: അദ്വൈതം എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് സിന്ധു ആവശ്യപ്പെട്ടിട്ടുള്ളത്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ് അദ്വൈതം എന്ന മൂവിയിൽ നിന്നും അടുത്തതായി കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഇതെന്താണ്, ആരാണ്?
1: ഞാൻ കെ പി മോഹൻ പെരുമ്പളത്ത് നിന്ന് വിളിക്കുകയാണ്.
0: അപ്പൊ ഹലോ പറഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ ഇല്ലാതായപ്പോ ഞാൻ കരുതി കട്ട് ചെയ്തിട്ട് പോയിന്ന്. ഓക്കെ, എവിടെ നിന്നാണ്?

0: പെരുമ്പാക്കുന്ന വിളിക്കാണ്.
1: കെ പി മോഹൻ. എന്ത് ചെയ്യുന്നു?
0: ഞാൻ മിൽമാനായിരുന്നു ജോലി, ഇപ്പൊ റിട്ടയർ ആയിട്ട് നിൽക്കുന്നു.
1: റിട്ടയർഡ് ആയിട്ട് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുകയാണ് അല്ലേ? വീട്ടിലെ ആരൊക്കെയാണ് ഉള്ളത്?
0: വീട്ടിലെ വൈഫ്, ഒറ്റ മോള്. വൈഫ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്ത് ജോലി ചെയ്യുന്നു, മോളും ചെറിയ പ്രൈവറ്റ് സ്ഥാപനത്ത് ജോലി ചെയ്യുന്നു.
1: ജോലി ചെയ്യുന്നു.
0: രണ്ടുപേരും പോയിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടിൽ
1: ഒറ്റയ്ക്ക് റെയിൻബോ കൂട്ടായിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
0: കേട്ടാലും
1: കേട്ടാലും മടുക്കാത്ത പാട്ടാണ്. അപ്പൊ ആ പാട്ടാണ് വേണ്ടത്. ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഇത് നമ്മുടെ സുഹൃത്തുക്കളായ, റേഡിയോ സുഹൃത്തുക്കളായ രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി ആലപ്പുഴ, അക്കമ്മ ജോസഫ് കിടങ്ങൂർ കോട്ടയം, രാധ വയലാറ്, ബുന്ദാസ്തികം മയ്യനാട് കൊല്ലം. ഈ നാല് പേർക്കും വേണ്ടി,
1: ഈ നാല് പേർക്കും ശ്രോതാക്കളാണ്. അപ്പൊ ഈ നാല് പേർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
0: അതെ, പോവാം പോവാം.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
0: ഓക്കെ,
1: ബൈ. യെസ്, രാജീവം വിടരും എന്ന കെ ജി യേശുദാസ് പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ് യുവർ ചോയ്സിൻ്റെ സമയമാണ്. യെസ്, അപ്പോൾ 12:50 നമുക്ക് വാർത്തകൾ വരുന്നുണ്ട്. അതിനുശേഷം 1 മണിക്ക് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428 1 01.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവ്

സമയം 12 മണി കഴിഞ്ഞ് 49:34 12:50 മലയാളം വാർത്തകൾ വരുന്നുണ്ട്. അതിനുശേഷം 1 മണിക്ക് വീണ്ടും യുവർ ചോയ്സ് തുടരുന്നതായിരിക്കും. സോ കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. അല്പസമയത്തിനകം കേൾക്കാം മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം

0: ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിലാകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജന

0: ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4,000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻറ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിനു ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്ര സേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പൂരഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment. Your choice. Your one-stop destination for finest music. Your choice.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുവ ചോയ്സിന്റെ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത അവസാനത്തെ ഒരു മണിക്കൂറിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു സമയം ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ഓക്കെ, സുഷമ, റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കാമോ? റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കാമോ? കുറച്ചോ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചേർത്തലയിൽ? ചേർത്തലയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാൻ ഒത്തിരിയായി വിളിച്ചതല്ല അമ്മ.

0: നമ്പറില്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ അവൻ തുടങ്ങും, അവൻ പറയും ഇതെല്ലാം പഴയ ചായക്കടയെ പോലെ ആണല്ല ഈ റേഡിയോ. അമ്മ രാവിലെ മുതൽ ഞാൻ വേടാ ഇതൊക്കെ സുഖം കിട്ടണമെന്ന് പറയും മോനോട്. ഞാൻ മോനും മാത്രമേ തന്നെ
1: ഉള്ളൂട്ടേ. അപ്പൊ പാട്ട് കേൾക്കുന്നത് ഇഷ്ടാണല്ലേ?
0: പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടാ.
1: പഴയ പാട്ടുകളോടാണോ ഇഷ്ടം?
0: പഴയ പാട്ടുകളോടാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴത്തെ പാട്ടുകളോടല്ല, പഴയ പാട്ടുകളോടാണ് ഏറ്റവും ഇഷ്ടം,
1: കൂടുതൽ ഇഷ്ടം അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്കും ഫോണിൽ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് പാട്ടാ കേൾക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. നന്ദനത്തിലെ പാട്ട് അല്ലേ? ആ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? കാർമുകിൽ വർണ്ണന്റെ എന്ന പാട്ടാണോ? പേരക്കുട്ടികള് വീട്ടിലുണ്ടോ?
0: ഇവിടെ ഇല്ല, അമ്മോളുടെ മോളാണ്. മോന് കല്യാണം കഴിച്ചിട്ടില്ല.
1: ഓക്കെ, അപ്പൊ പേരക്കുട്ടിയുടെ പേരെന്താ? പേരക്കുട്ടിയുടെ പേരെന്താ?
0: പേരക്കുട്ടിയുടെ പേര് ഐശ്വര്യ.
1: ഐശ്വര്യ. അപ്പൊ ഐശ്വര്യയോട് റെയിൻബോയുടെ അന്വേഷണം അറിയിക്കണം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും മോളെ വിളിച്ചിട്ട് പറയാ, അതേ ഞാൻ പാട്ട് ചോദിച്ചു, ഇന്ന് എനിക്ക് പാട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ.
0: നിങ്ങളുടെ എല്ലാരും സംസാരം കേൾക്കാൻ മനസ്സിന് ഒരു പ്രത്യേക കുളിമയില്ല, എത്ര സങ്കടമുണ്ട്. അവിടുന്ന് രാവിലെ ഒരു ഇത് കേൾക്കും, അതേ
1: സുരേഷ് സുരേഷ് കാഞ്ഞിരക്കാട്ട്. അപ്പൊ സുരേഷിനോട് ഞാൻ പറയാം, ഇങ്ങനെ സുഷമ ചേച്ചി അന്വേഷിച്ചു, ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഈ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ മനസ്സിൽ സന്തോഷം, അല്ലെങ്കിൽ മനസ്സിനെ കൂളാക്കുന്ന ഒരു കാര്യമാണല്ലോ പാട്ട് കേൾക്കുക എന്നുള്ളത്. അപ്പൊ പാട്ടുകൾ കേൾക്കുക, ഇനിയപ്പോ ഹാപ്പി ആയിട്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കാം. ഓക്കെ
0: ഓക്കെ.
1: അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് സുഷമാമ ചോദിച്ചിട്ടുള്ള ആ പാട്ടിലേക്ക് പോയാലോ, നന്ദന മൂവിയിലെ. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ. ഓക്കെ, യെസ്, നന്ദനം എന്ന മൂവിയിലെ സോങ് ആണ്. കെ എസ് ചിത്ര പാടിയ പാട്ടാണ് സുഷമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചേർത്തയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെ റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484248101.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455555 पर कॉल करें।
1: മാലിന്യ മുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: മ്യൂസിക്കലി യോഴ്സ്, FM റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
3: യെസ്, യുവർ ചോയ്സ് ആണ് റെയിൻബോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുവർ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: തിരുവല്ല ചുമത്രയിൽ നിന്ന് വിളിക്കുവാണ്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ചുമത്ര എന്ന സ്ഥലത്തു നിന്ന് വിളിക്കുവാണ്. എന്റെ പേര് മിനി റിജി.

0: ഓക്കേ, മിനി റിജ്.
1: ആ
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷമൊന്നുമില്ല, കൊച്ചുമക്കൾ 4 പേരുണ്ട്, അവര് സ്കൂളിൽ പോയി.
0: അവരെയൊക്കെ പറഞ്ഞു വിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുവാണല്ലേ?
1: ആണ് ആണ്, രാവിലെ തൊട്ട് ഞാൻ പാട്ട് കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട്.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ആ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: എന്തുപറ്റി ഇത്ര
1: ഞാൻ ഒത്തിരി
0: വൈകാൻ?
1: പ്രാവശ്യം വിളിച്ചു, വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല, പിന്നെ ഇപ്പൊ ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ.
0: അപ്പൊ വേഗം കിട്ടി അല്ലേ?
1: കിട്ടി. ആ
0: സന്തോഷമായില്ലേ?
1: സന്തോഷമായി, സന്തോഷമായി.
0: ഓക്കേ, അപ്പൊ കുഞ്ഞുകുട്ടികളാണോ പേരക്കുട്ടികളോ?
1: കുഞ്ഞുകുട്ടി, മൂത്താള്, എനിക്ക് ഒരു മോളാണ്, മോക്ക് 4 ആൺപിള്ളേര്.
0: അപ്പൊ നല്ല രസമായിരിക്കും, 4 പേരും കൂടെ വീട്ടിലുള്ള സമയം നല്ല രസമായിരിക്കും അല്ലേ? പരസ്പരം ഇവര് വഴക്കിടുവോ?
1: ആ മൂത്ത വഴക്കിടും, വഴക്കിടും. മൂത്ത ആള് 4 ലാ പഠിക്കുന്നത് അബി, രണ്ടാമത്തെ ആള് 2 ലാ പഠിക്കുന്നത് ആര്യ, മൂന്നാമത്തെ ആള് 1 ലാ പഠിക്കുന്നത് ആരുഷ്, നാലാമത്തെ ആള് അക്ഷയ്,
0: അക്ഷയ്
1: LKG പഠിക്കുന്നു.
0: അപ്പൊ 4 പേരും വളരെ അടുത്തടുത്ത പ്രായങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും തമ്മിൽ നല്ല ബഹളായിരിക്കും അല്ലേ?
1: ആണാണാണ്, നല്ല ബഹളമാണ്.
0: ഇതിലേ ആരാണ് ഏറ്റവും എന്താ പറയാ പാവായിട്ടുള്ള ഒരാള്?
1: പാവമായിട്ടുള്ളത് മൂത്താള്,
0: മൂത്താള്.
1: അബി
0: ചേട്ടനായതുകൊണ്ട് തന്നെ അനിയന്മാരോടൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു വലിയൊരു മൂത്ത ചേട്ടൻ എന്നുള്ളൊരു ഇതുണ്ടാവും അല്ലേ, അവരോടൊക്കെ കെയറും കാര്യങ്ങളൊക്കെ?
1: അതെ അതെ അതെ അതെ. മോനെ അവനെ ഒന്ന് നോക്കെന്ന് പറഞ്ഞ ഉടനെ
0: നോക്കും.
1: സ്കൂളിലൊക്കെയാണെങ്കിൽ ബസ് കയറുമ്പോഴത്തേക്കും മോനെ ഇവനെ ഒന്ന് നോക്കണോന്ന് ശ്രദ്ധിച്ചോണോന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും.
0: ആരാണ് ഏറ്റവും വികൃതി ആയിട്ടുള്ള ആള് 4 പേരില്?
1: ഏറ്റവും ഇളയത് LKG പഠിക്കുന്നത്.
0: ഓക്കെ, ഏറ്റവും ഇളയതായതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് പിന്നരിച്ചിട്ടുണ്ട് അല്ലേ?
1: അതുതന്നെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും 4. സംസാരാണല്ലേ, സംസാരപ്രിയനാണ്.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും 4 പേരും വരുമ്പോ ഇങ്ങനെ ഒരു ആന്റി അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാം.
1: ഓക്കെ, തീർച്ചയായിട്ടും പറയാം.
0: ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഏത് സോങ് ആ കേക്കണ്ടെന്ന് വെച്ചാ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാത്ത് ചെമ്പകം പൂത്തോട്ടെ.
0: ഓക്കെ,
1: ഭയങ്കര ഇഷ്ടമാർക്ക് ആ പാട്ട്,
0: കുട്ടികൾക്കല്ലേ?
1: ആ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്.
0: പക്ഷെ കുട്ടികൾ ഇപ്പൊ കേൾക്കില്ലല്ലോ, അപ്പൊ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാം അവരെ.
1: ഓക്കെ,
0: അപ്പൊ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പാട്ടൊക്കെ ഞാൻ ചോദിച്ചു പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചോളൂ. ഓക്കെ, വിളിച്ചത് സന്തോഷം. മിനിയാണ്, മിനി പറഞ്ഞത് പേരക്കുട്ടികളായിട്ടുള്ള 4 കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് പള്ളിച്ചട്ടമ്പി എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842424281. 0484-242-801.

സമയം 1 മണി കഴിഞ്ഞ 23 മിനിറ്റും 59 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ്. യെസ്, അപ്പൊ യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, അതാരാണ് നോക്കാം. ഹലോ ഹലോ. യെസ്, ആ കോളർ കട്ടായിരിക്കുകയാണ് കേട്ടോ. രാമനുണ്ണി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാട്ട് ചോദിച്ചിരുന്നു, എൻ പൂവേ എന്നുള്ള പാട്ടായിരുന്നു ചോദിച്ചിരുന്നത്, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിൽ നിന്നുമായിരുന്നു. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. അടുത്തതായി ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 04842424281. 04842421.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: You are listening to Rainbow FM Kochi 107.5. Musically yours.
2: സമയം ഇതാ 1 മണി കഴിഞ്ഞ 30:36 യുവർ ചോയ്സിന്. ഇനി 1/2 മണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്ത് ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ
3: ഹലോ,
2: ഇതാരാണ്?
3: എന്റെ പേര് ബിന്ദു.
2: സിന്ധു?
3: ആ, ബിന്ദു.
2: ബിന്ദു, ഓക്കെ. ബിന്ദു എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പോ
3: വീട്ടില് 3 മക്കളാണ്, 3 പെണ്ണ്, 2 ആമ്പിള്ളേരാണ്, ടീച്ചറാണ്.
2: വലിയ കുട്ടികളാണോ? വലിയ കുട്ടികളാണോ?
3: ചെറിയ കുട്ടികളല്ല, മൂത്ത മോക്കടെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. 2 ട്വിൻസിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു, 1 മോളുണ്ട്.
2: ഓക്കെ, അപ്പൊ ട്വിൻസ് ആണല്ലേ?
3: ആ, ട്വിൻസ് ആണ്. അതിന് ഒരാളുടെ കല്യാണം കഴിയാനുണ്ട്. ഒരുപാട് ദിവസമായി ട്രൈ ചെയ്യുന്നു.
2: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഹലോ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
3: ഹസ്ബൻഡിന് പെയിന്റ് പണിയാണ് മാർക്കറ്റില്.
2: അല്ല, ഞാൻ ചോദിച്ചത് ആദ്യമായിട്ടാണോ റെയിൻബോയിലേക്ക് വിളിക്കുന്നത് എന്നാണ്.
3: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
2: എന്ത് പറ്റി അപ്പൊ ഇത്രയും നാള് വിളിക്കാതിരുന്നേ? ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു, കിട്ടുന്നുണ്ടായില്ല. സന്തോഷായില്ലേ ഇപ്പോ?
3: ഒരുപാട് സന്തോഷം.
2: കാത്തിരുന്ന് കാത്തിരുന്നാണെങ്കിലും കിട്ടിയില്ലേ?
3: കാത്തിരുന്ന്

0: സന്തോഷമായിട്ടുണ്ട്.
1: ആണോ, എനിക്കും സന്തോഷം ബിന്ദു ചേച്ചിയോട് സംസാരിക്കാനേ.
0: സംസാരിക്കാൻ സാധിച്ചു. പരിപാടികളൊക്കെ നല്ല സൂപ്പറാണ്.
1: ആണോ,
0: രാവിലെ 6 തുടങ്ങി 6 വെക്കാറുണ്ട്, കേൾക്കാറുണ്ട്.
1: എല്ലാ പ്രോഗ്രാമും വിടാതെ കേൾക്കാറുണ്ട് അല്ലേ?
0: വിടാതെ കേൾക്കാറുണ്ട്.
1: അപ്പൊ ഇനിയും അങ്ങനെ തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക എല്ലാ പ്രോഗ്രാംസും. ഓക്കെ, ഇനിയും തുടർന്ന് ഇതുപോലെ തന്നെ പാട്ടുകൾ. എന്താണ് റേഞ്ചിന്റെ പ്രശ്നമാണ്? എനിക്കും ചില കാര്യങ്ങൾ പറയുന്നത് വിട്ടുവിട്ട് പോകുന്നുണ്ട് കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫോൺ കട്ടാവുന്നതിന് മുൻപ് ഏത് പാട്ടാണ് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, ശ്രീനിവാസും സുജാത മോഹനും പാടിയിട്ടുള്ള നല്ലൊരു പാട്ടല്ലേ? ഓക്കെ, അപ്പൊ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബിന്ദുവാണ് മഞ്ഞപ്രയിൽ നിന്നാണ് വിളിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി സിന്ദൂര രേഖ എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത് യു എച്ച് ചോയ്സിലൂടെ. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യു എച്ച് ചോയ്സ്.

0: ചോയ്സിലെ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ലിൻസി എന്നാണ്.
0: ലിൻസി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു ലിൻസി?
1: ഹലോ
0: ഹലോ, ആ ലിൻസി എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്, ടീച്ചറാണ്. ഇപ്പോ ഇപ്പോ കുഞ്ഞു വാവയുണ്ട്, അതുകൊണ്ട് ഇപ്പോ ഞാൻ ലീവിലാണ്.
0: ന്യൂബോൺ ബേബി ആണോ?
1: എന്തോ ക്ലിയർ ആയില്ല.
0: ന്യൂബോൺ ബേബി ആണോ?
1: ഇപ്പോ 10 months ആയി ഓൾറെഡി.
0: വീട്ടില്
1: വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ലീവ് തന്നെയാണ്.
0: വാവയെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ജോലിക്ക് പോകാനായിരുന്നു.
1: അതെ അതെ, രണ്ടു കുട്ടികളുണ്ട്, മൂത്താളുണ്ട്. മൂത്താള് ഇപ്പൊ 5th ആയി.
0: ഓക്കെ, അപ്പൊ മൂത്താള് ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അല്ലേ ഈ സമയം?
1: മൂത്താള് പോയി പോയി ക്ലാസ് പോയി.
0: ഓക്കെ, അപ്പൊ കുഞ്ഞുവാവ അവിടെ ബഹളം വെക്കുന്നുണ്ടല്ലോ.
1: അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. മോളാണ് എപ്പോഴും ട്രൈ ചെയ്തോണ്ടിരുന്നേ, വിളിച്ചാല് ഇപ്പൊ മോൾ ഇല്ലാത്ത സമയത്ത്
0: കിട്ടി അല്ലേ. എന്തായാലും സാരില്ല, മോളോട് എന്റെ അന്വേഷണം അറിയിക്കാം. ഓക്കെ,
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: കുഞ്ഞുവാവ അമ്മ പറയുന്നതിനോട് ഒപ്പിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ അവിടെ.
1: ഞാൻ എൻഗേജ്ഡ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയാണോ ഉള്ളത്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഹസ്ബൻഡിന് 2-wheeler വർക്ക്ഷോപ്പാണ്, ഇവിടെ വൈക്കത്ത് തന്നെ ടൗണിലാണ്.
0: ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് അവിടെ വർക്ക്ഷോപ്പിലെ പാട്ടൊക്കെ വെക്കാറുണ്ടോ? റെയിൻബോ ഒക്കെ വെക്കാറുണ്ടോ?
1: ആൾക്ക് ടൈം അത്ര കിട്ടാറില്ല.
0: കിട്ടാറില്ല അല്ലേ.
1: വീട്ടിലായിരിക്കുമ്പോ പിന്നെ സൺഡേയിലുള്ള
0: പ്രോഗ്രാംസ് ഒക്കെ കേൾക്കും അല്ലേ. ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ ഓർമ്മസ് ഇന്നലെ മേലെ മേലെ മാനം എന്നുള്ള സോങ് ആണ്. കുഞ്ഞിന് വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്.
0: ആണോ? ഈ കുഞ്ഞു വാവയ്ക്കാണോ ഈ പാട്ട് ഇഷ്ടം?
1: വാവയ്ക്ക്, മൂത്താൾക്കും ഇഷ്ടമാണ്. മൂത്താള് പാടിക്കൊടുക്കും കുഞ്ഞിന്.
0: അങ്ങനെ പാടിക്കൊടുത്ത് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് മാറി.
1: അതെ അതെ അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കുഞ്ഞു വാവയ്ക്ക് വേണ്ടിട്ട്, വാവയുടെ പേരെന്തായിരുന്നു?
1: വാവയുടെ പേര് ആൽഡൻ എന്നാണ്. ഡെന്നൂസ് എന്ന് വിളിക്കും.
0: അപ്പൊ ഡെന്നൂസിന്
1: പേര് ആഞ്ചല, അവളെ വിളിക്കും. രണ്ടുപേരുടെയും പേര് പറഞ്ഞു.
0: ഓക്കെ, അപ്പൊ ഡെന്നൂസിന് വേണ്ടിയിട്ടാണ്, ഡെന്നൂസിനും അതുപോലെ മൂത്ത ആൾക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ.
1: ഓക്കെ, താങ്ക് യു.
0: ലിൻസി, ലിൻസിയുടെ രണ്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സോങ്ങിലേക്ക് പോകാം. അടുത്തതായി കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484248101.

0: സമയം 1 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡുമായി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം പതിയെ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
1: വിശ്വനാഥൻ.
0: വിശ്വനാഥൻ എവിടെ?
1: ആലുവ അലങ്കാരം വിളിക്കുന്നു.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ആലുവയിലൊരു വീടിന്റെ ഹൗസ് സെക്യൂരിറ്റി വർക്ക് ചെയ്യാണ്.
0: ഓക്കെ, ഇപ്പൊ വർക്കിലാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: ഏഴ് ഭാര്യ, 3 കുട്ടികളും ഉണ്ട്. കുട്ടികളൊക്കെ വലിയ ആൾക്കാരായി.
0: വലിയ ആളുകളാണ് അവരൊക്കെ. ജോലിയിലൊക്കെ സെറ്റിലായി?
1: അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒന്ന് സ്ഥിരം നിൽക്കുന്നില്ല എല്ലാരും.
0: അവരിങ്ങനെ ഇഷ്ടമുള്ള ജോലി അന്വേഷിച്ച് തേടി മാറി മാറി നടന്നുകൊണ്ടിരിക്കുവാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: എവിടെയാണ് അപ്പൊ സ്വന്തം നാട്? എവിടെയാണ്?
1: എന്റെ ആലുവാലങ്ങാട് തന്നെ. ആലുവാലങ്ങാട്
0: അവിടെ തന്നെയാണ് വീട് അല്ലേ?
1: അതെ, 58 വർഷം അവിടെ തന്നെയാണ് ജനിച്ചു വളർന്ന. അവിടെ തന്നെയാണ്.
0: വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വേറെ സുഖമായിട്ട് പോകുന്ന ഭക്ഷണം കഴിഞ്ഞിരിക്കുകയാണ്.
0: മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: ആ, മഴ ഇന്നില്ല. രാവിലെ ഒന്ന് വെച്ചതായിട്ട് പോയി. മഴ പെയ്യുന്നൊക്കെ പറഞ്ഞു. പെയ്യുന്നില്ല, വെയിലുണ്ട്.
0: വെയിലുണ്ട് അല്ലേ?
1: എന്നുള്ള ചൂടാണ്. വെയിലാണെങ്കിൽ
0: ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണം
0: കഴിച്ച് പാട്ടൊക്കെ കേട്ട് റെസ്റ്റ് ചെയ്യാണ്.
1: അതെ അതെ അതെ, എനിക്ക് പഴയ പാട്ടിനോട് കൂടുതൽ താല്പര്യം. അതാണെങ്കിൽ എന്നും ഓർമ്മയോട് നിൽക്കും. പുതിയ പാട്ട് ഒരു ദിവസം പാട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എനിക്ക് അത് വിട്ടുപോകും. പഴയ പാട്ടുകളാണ് ഇപ്പൊ നമ്മുടെ ഓർമ്മയിലിരിക്കുന്നത്.
0: അത് നമുക്ക് ഓരോ ജനറേഷന് അനുസരിച്ചിട്ട് പാട്ടുകളും വ്യത്യസ്തമായിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ളവരോട് ചോദിക്കുമ്പോൾ ഇതായിരിക്കും ഇഷ്ടം. നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട ആ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് തന്നെയായിരിക്കും എപ്പോഴും പ്രിയപ്പെട്ടത് അല്ലേ? അത് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകില്ല. അങ്ങനെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞാല് സെലക്ട് ചെയ്യുക, എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്?
1: അല്ല, ഇപ്പഴത്തെ കാര്യം എനിക്ക് അറിയാം. നമ്മുടെ മംഗളം നേരുന്ന സിനിമയില് അല്ലീളം പോകുന്ന ഒരു പാട്ട്, കൃഷ്ണന്റെ പാട്ട്. ആ പാട്ട് എനിക്ക് കേട്ടു. ഞാനത് പുള്ളിയുടെ ഒരു ആരാധന കൂടിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ സ്റ്റൈലിലൊക്കെ നടന്നോണ്ട്, മുടി ഹെയർ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. പുള്ളിയുടെ വിവാഹ ഫോട്ടോ ഒക്കെ വരാൻ മറ്റേ മുമ്പ് ചലച്ചിത്ര മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പുള്ളിയുടെ ഫോട്ടോ, വിവാഹ ഫോട്ടോ ഉണ്ട്. അപ്പൊ അത് ഞാൻ കുറെ നാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്റെ ഫോട്ടോ അങ്ങനെ ചെയ്യണം.

0: ഉള്ളതില് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ആ ഫോട്ടോ ചെതലിന്ന് പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഇതൊക്കെയാണ്. കാരണം പുള്ളിയുടെ എനിക്ക് ഭയങ്കര ആരാധന പുള്ളിയുടെ, അങ്ങനെ പുള്ളിയുടെ പാട്ടാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത് കൂടുതൽ.
1: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനോടുള്ള ആരാധന കൊണ്ടാണ് ഈ ഒരു പാട്ട് ഇഷ്ടമായത് അല്ലേ?
0: അതെ അതെ അതെ അതെ അതെ.
1: ഓക്കെ, അപ്പോ വൈഫ് ഇപ്പൊ വീട്ടിലാണ് അല്ലേ?
0: ആ വീട്ടിലന്ന് വീട്ടിലന്ന് പുള്ളിക്കാർക്ക് വൈഫ് സ്റ്റാൻഡേർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡെലിവറിക്ക് അത്തേക്ക് വരുമ്പോ അതിനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ നമ്മള് ജോലി കഴിഞ്ഞ് പോയാലും വീടിന്റെ കാര്യങ്ങളും ചെയ്യണം, ഇവിടെ വരും ചെയ്യണം, ആകെ ടയർഡാണ്. പിള്ളേരെന്താണെങ്കിൽ വിവാഹം കഴിഞ്ഞല്ല, കല്യാണം കഴിയുമ്പോൾ അത് കിട്ടുമില്ല നിങ്ങള്. അപ്പൊ അവരുടെ കാര്യങ്ങളും നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ഡ്രസ് വാഷ് ചെയ്യണം,
1: എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ,
0: തീർച്ചയായിട്ടും.
1: വൈഫിന്റെ പേരെന്തായിരുന്നു?
0: മായ.
1: മായ. ഓക്കെ, മായക്ക് വേണ്ടിയിട്ടാണോ ഈ പാട്ട്? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, മായക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: വിളിച്ചിൽ സന്തോഷം. വിശ്വനാഥനാണ് വിളിച്ചത്. വിശ്വനാഥൻ ചോദിച്ചിരിക്കുന്നത് അല്ലിയിളം പൂവോ എന്ന കൃഷ്ണചന്ദ്രൻ പാടിയിട്ടുള്ള പാട്ടാണ്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം അടുത്തതായി.

സമയം 1 മണി കഴിഞ്ഞ് 57 മിനിറ്റും 52 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത്രയും നേരം യുവ ചോയ്സുമായി കൂടി ഉണ്ടായിരുന്നത് ഞാൻ നമിതയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകളായിരുന്നു ഇന്ന് ശ്രോതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല പാട്ടുകൾ തന്നെയായിരുന്നു. എല്ലാവരും ആസ്വദിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യെസ്, അങ്ങനെ ഇതാ യുവ ചോയ്സിൽ നിന്നും ഞാൻ ദാ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഇത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5. ഇവിടെയുണ്ട് നിലയ്ക്കാത്ത പാട്ട് പെരിയാത്ത കൂട്ട്.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: ഹലോ, ഫർമൈഷ് കാര്യക്രമം വിവിധ ഭാരതി സേ.
1: നമസ്തേ ബേങ്കി.
0: നമസ്തേ.
1: മൈ ആപ്കാ ശുഭചിന്തക് ബാഹുബലി ഫുർസുലെ ഛത്രപതി സംഭാജി നഗർ സേ സംവാദ് കർ രഹാ ഹൂ മന്ദാകിനി ജി.
0: ജീ ജീ.
1: വിവിധ ഭാരതി തോ മൈ കരീബന് 30 സാൽ സേ മൈ ജുഡാ ഹൂ. വിവിധ കാഗജ അനേക കാര്യക്രമ കാ പ്രചലൻ ഹോതാ താ ബേങ്കി, ഔർ ജോ ഏക മന്ഥന കാര്യക്രമ രഹതാ താ ഉസ്മേ തോ ഹമാരേ വിചാരോ കോ ചാലനാ ഔർ ആപസ് മേ മേൽ ജോൽ ഹോതാ താ ബേങ്കി.
0: ജീ ജീ.
1: മേരി ഉമ്ര 84 ചാലൂ ഹൈ. അഭി തോ മൈ ഘർ മേ ബൈഠാ ഹൂ ആരാമ സേ, ഔർ ആപ്സേ ഗുഫ്തഗു കർനേ കാ ഇന്തജാർ കർ രഹാ താ. സൗഭാഗ്യ സേ മേരി ബാത് ഭീ ആപ്സേ ചാലൂ ഹൈ, ഇസ്കി മുജേ ബഹുത് പ്രസന്നതാ.
0: ജീ, ബഹുത് അച്ഛാ ലഗ്താ ഹൈ ജബ് ഹമാരേ ഇത്നേ പുരാനേ ശ്രോതാ യാ യൂ കഹേ ഇത്നേ സീനിയർ ശ്രോതാ ഹംസേ ബാത് കർതേ ഹൈ.
1: യേ മേരാ ജോ ശോക് ഹൈ യേ കരീബന് 30 സാൽ പൂർവ സേ മൈ ഈസ് ആകാശവാണി സേ ജുഡാ ഹൂ, ഔർ ആകാശവാണി ഐസി ഏക മാധ്യമ ഹൈ ജിസ്കെ ജരിയേ മനോരഞ്ജന തോ ഹോതാ ഹീ ഹൈ, മഗർ അപ്നേ ജീവൻ മേ കുഛ നയാ സീഖനേ കാ കുഛ നയീ ബാതേ സ്വാസ്ഥ്യ വർദ്ധക് വിജ്ഞാന കലാ യേ സബ് ബാതേ ഹംകോ പ്രദാന കീ ഹൈ, ഔർ ഉസ്സേ സഭീ ഹമാരേ ശ്രോതാ ബന്ധു പുൽകിത ഹോകർ തൃപ്ത ഹോ ഗയേ ബഹൻ ജി.
0: ബഹുത് അച്ഛി ബാത് ഹൈ. തോ ബതായേ ബാഹുബലി ജി, ആജ് കൗൺസാ ഗീത ഹം ആപ്കോ സുൻവായേ?
1: ഫിർ പ്യാസാ കാ ഏക് ഗീത മേ नगमा निगार ने समाज में फैली हुई दुराचारी दुष्कर्मी भरे भी धोखाधड़ी पर अपने अंतस की वेदना दुख पीड़ा को बड़े हृदय स्पर्शी शब्दों में बयां किया है. वो गीत के बोल है, ये दुनिया अगर मिल भी जाए तो क्या है, ये महलों ये तख्तों ये ताजों की दुनिया. इसमें कवि ने

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ആഭ്യന്തര വിമാന സർവീസുമായി ബന്ധപ്പെട്ട ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ 120 ഇടങ്ങളിലേക്ക് കൂടി സേവനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി വൻ വിജയമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. പദ്ധതിയിലൂടെ KSRTC ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മന്ത്രി. സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് വില. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. വനസംരക്ഷണത്തിന്റെ ഭാഗമായി വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കുടിവെള്ളം ചില്ലുകുപ്പികളിൽ നൽകാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട പെരുമ്പാവൂർ പരിയത്തുകാവിലെ 7 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നു. ISROയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും സംയുക്തമായാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും.
1: ന്യൂസ് റെയിൻബോ. ആകാശവാണി FM Rainbow 107.5. Musically yours.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 11 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉണ്ട് ഞാൻ ആർജി തൃഷ്യ,
0: ഞാൻ ആർജി സിമി.
1: അപ്പോ ഇന്ന് വൈകുന്നേരം മഴ, ഇന്നലെ ഒന്നും മഴയൊക്കെ ഒന്ന് തോർന്നു നിന്ന്, ഇന്ന് മഴയത്തൊക്കെ പെട്ട് നമ്മളിങ്ങനെ വൈകുന്നേരമോ എങ്ങനെ വീട്ടിൽ പോകുന്നൊക്കെ ഇങ്ങനെ
0: സമയമായിരിക്കും.
1: പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു. ഏകദേശം നമ്മള് പുറത്തിറങ്ങാനായിട്ട് നിക്കുന്ന, ഇന്ന് എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിക്കുന്ന ഒരു സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. നമ്മുടെ കാക്കനാട് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു
0: കേട്ടോ.
1: ഇവിടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എല്ലായിടത്തും ഇതുപോലെ തന്നെ പെയ്തോന്ന് അറിയില്ല.
0: ഞാനിന്ന് വളരെ നേരത്തെ
1: എഴുന്നേറ്റതുകൊണ്ടാണ്,
0: പക്ഷെ മുറ്റത്തേക്ക് വെള്ളത്തിന് പാടുണ്ടായിരുന്നു. എന്താണോ, എന്തോ എങ്ങനെ വന്നു, ആരോ തളിച്ചത് തോന്നുന്നു. മഴയാണെന്ന് മനസ്സിലായില്ലോ.
1: പക്ഷെ നല്ല വെയിലായിരുന്നല്ലോ,
0: നല്ല വെയിലുണ്ടായിരുന്നു.
1: അപ്പോഴും എല്ലാ നമ്മള് അലക്കിയ ഡ്രസ്സൊക്കെ പുറത്തുനിന്ന് വിചാരിച്ചിരുന്നപ്പോഴേ ഞാൻ വേവിച്ചു നോക്കി, നാളെ ആവട്ടെ, എന്തായാലും ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് നല്ല മഴ മാറിയ ഒരു വെയിലായിരിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ വിചാരിച്ച് ഇന്നത്തെ
0: പറ്റിച്ച് ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്കും മനോഹരമായ പാട്ടുകളിലേക്കും ഒക്കെ നമ്മൾ കടക്കുകയാണ്. അപ്പോ ഇനി കേൾക്കാൻ പോകുന്നത് മനോഹരമായ പാട്ടുകളാണ്, ഒപ്പം തന്നെ നമ്മളുടെ ഗെയിമുണ്ട്.
1: ഗെയിമുണ്ട്, നല്ല ഗെയിമാണ്. സമയമുണ്ട്.
0: അതെ അതെ അതെ. അപ്പോ സ്റ്റേഡിയം 2 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
1: Turn up the good vibes. This is Rainbow from

0: രണ്ട് കിടിലൻ പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്.
1: യെസ്, ഇന്നലെ തിരക്കിടില ദിവസത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ രണ്ടുപേരും. ഇപ്പം
0: അതെ,
1: ഇന്നലത്തെ ഗെയിം കണ്ടിരുന്നു, നമ്മുടെ ഫുട്ബോൾ മാച്ച് കണ്ടിരുന്നു.
0: അയ്യോ, ഞാനില്ലേ, സങ്കടം വന്നു.
1: മിസ് ചെയ്തിട്ടുണ്ടോ? അല്ലേ,
0: മിസ് ചെയ്തല്ല, ആദ്യം കുറെ നേരമായിട്ട് അർജന്റീന അടിക്കുന്നില്ല,
1: അതാണ് മിസ് ചെയ്തത്.
0: ഇംഗ്ലണ്ട് കൊണ്ടോന്ന് ഏകദേശം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട്
1: നെഞ്ചിങ്ങനെ എടുത്ത്
0: താതാത്മ്യം പ്രാപിച്ചു വരികയായിരുന്നു.
1: ഏകദേശം എല്ലാ അർജന്റീന ഫാൻസിനും ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറച്ചു നേരത്തേക്ക് ഒരു ടെൻഷൻ ഇങ്ങനെ പേടിച്ച് പേടിച്ചിരുന്നതായിരുന്നു. പക്ഷെ പിന്നെ നമ്മള് ഓക്കെ, എന്തായാലും സെറ്റ് ആണെന്നറിഞ്ഞൊരു ഒരു ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സെറ്റായ ഓക്കെ, എന്തായാലും ഇത് കൊണ്ടുപോകും.
0: ഇംഗ്ലണ്ട് അടിച്ചപ്പോഴത്തേക്ക് പോയി, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ഇപ്പൊ കയ്യിന്ന് പോയി എന്ന നിമിഷത്തിലായിരുന്നു
1: അർജന്റീന ലാസ്റ്റ്. എന്റെ അടുത്ത് ഇങ്ങനെ ഒരു അർജന്റീനക്ക് എതിരായിട്ടൊരു ഫാനുണ്ട്, എന്റെ കസിൻ ഉണ്ട്. ഇവന്മാർ ഇത് ഇങ്ങനെ 5 മിനിറ്റിൽ ഗോൾ അടിക്കുന്നത്, ഈ ടെക്നിക്ക് മാത്രം മനസ്സിലാവുന്നില്ല എന്നുള്ളത്. നമ്മള് കയ്യിന്ന് പോയി ദൈവം എന്ത് ചെയ്യുന്ന വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മെസ്സിയുടെ ഒരു എൻട്രി. ആ സമയത്ത് മെസ്സിനെ അവര് നമ്മള് ഇറക്കി അങ്ങോട്ട് വിടും. അവര് പോയി ഗോൾ
0: കഴിഞ്ഞു. ഞാൻ ശരിക്കും ഈ പ്രാവശ്യം പോർച്ചുഗലാണ്, കുടുംബം മൊത്തം അർജന്റീനക്കാരാ.
1: അതെന്താ ഈ പ്രാവശ്യം പോർച്ചുഗലാണ്?
0: അല്ല, എനിക്ക് എനിക്ക് റൊണാൾഡോ കപ്പ് എടുക്കണമെന്ന് ഇത്തിരി ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പാവം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇത്രയും നാളെ നിന്നാല്ലേ. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം എടുക്കട്ടെന്ന്, എപ്പോഴും അർജന്റീനക്ക് മാത്രം കൊടുത്താൽ മതിയോ?
1: എപ്പോഴും പറയണത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ യോഗ ഉണ്ടെന്ന് അതൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല.
0: ശരിയാണ്, പക്ഷെ അങ്ങനെയല്ല, ഈ നിങ്ങൾ അർജന്റീനക്ക് ഇത്തിരി
1: പ്രയോറിറ്റി
0: അർജന്റീനക്കാരെ തല്ലിക്കൂലും ചിലപ്പോ ഇത്തിരി പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്.
1: സൺഡേ ഫൈനലിന് വേണ്ടി ഇപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫൈനല് കുറച്ചും കൂടി ആവേശമായിട്ടുണ്ട്, കാരണം അർജന്റീനയുടെ ഫാൻസ് കാര്യം നമ്മള് കഴിഞ്ഞ വർഷം കപ്പെടുത്തത് കൊണ്ട് നമുക്കിങ്ങനെ ഈ വർഷവും കിട്ടിയാൽ കൊള്ളാം എന്നൊരു സാധനമൊക്കെ ഉണ്ടെങ്കിലും കിട്ടുമോ കിട്ടൂലേ എന്നുള്ളൊരു ഇതൊരു ഡൗട്ട് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഉറപ്പായല്ലോ, ഫൈനലിൽ എത്തി എന്നുള്ളൊരു സാധനം ഉറപ്പായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡബിൾ ആവേശത്തിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫൈനലിൽ. അതും രണ്ട് സ്ട്രോങ് ടീമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, സ്പെയിനാണ്. സ്പെയിൻ എങ്ങനെയാണ്, എങ്ങനെ അർജന്റീന ഫാൻസിന് പേടിയാ തന്നെ, എങ്ങനെ സ്പെയിനെ തോപ്പിക്കും. സ്പെയിന്റെയും ഫാനായി ഞാൻ ഇപ്രാവശ്യത്തെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും. ഞാൻ ആദ്യമായിട്ട് എന്റെ ഫൈനൽ മാച്ച്, ഞാൻ എന്റെ ലൈഫിൽ ആദ്യത്തെ ഫൈനൽ കാണുന്നത് സ്പെയിൻ കപ്പെടുക്കുമ്പോ 2010 ആ സമയത്താണ്. അച്ഛനും ഞാനും കൂടി ഇരുന്നിട്ടാണ്.
0: നല്ല ഗ്ലാമറുള്ള ആൾക്കാരൊക്കെ അന്ന്. പക്ഷേ അത് എനിക്ക് പേരറിയില്ലായിരുന്നു കേട്ടോ, പേര് ഞാൻ പിന്നെ വിട്ടുപോയി. പിന്നെ ഞാൻ നമുക്ക് ഈ വിക്കിപീഡിയ ഒക്കെ വന്നു, പിന്നെ നമ്മൾ മൊബൈൽ വന്നു, അപ്പോഴും തൊട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അയാളുടെ മുഖം എനിക്ക് മനസ്സിലാക്കിണ്ട്, പക്ഷെ
1: ഇപ്പോഴും നമുക്ക് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നും
0: ഇല്ല.
1: ആഗ്രഹിച്ചാലും പേര്
0: കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു.
1: അതെ, പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഞാൻ ഇതുപോലെ ഒരാളുടെ ഫാനായതാണ് എംബപ്പയുടെ. ഫൈനൽ കണ്ട് ഞാൻ അപ്പൊ തന്നെ സെർച്ച് ചെയ്തു ആരായിരുന്നു ആ പയ്യൻ എന്നുള്ളത്.
0: ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചോട്ടെ, എന്തായാലും ഗോൾഡൻ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കിട്ടും. അർഹിച്ചിരുന്നു
1: അർഹിച്ചിരുന്നു. എന്നാലും ചാരോൽ ഇനി ഉണ്ടല്ലോ,
0: അത് പ്രായം
1: കിടക്കുകയാണല്ലോ,
0: ഇനി അവസരങ്ങൾ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. 5:28 ആയിരിക്കുകയാണ്, മനോഹരമായ പാട്ടിലേക്ക് പോവാണ്. ഗെയിം ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ്, അതെല്ലാം പറയാൻ വഴി. സ്റ്റേറ്റ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: മഞ്ജീര ശിഞ്ചിതമി ഫാലിമീല ഒരു നല്ലൊരു പാട്ടായിരുന്നു.
1: അതെ, കേട്ടിട്ട് നമ്മൾ തിരിച്ച്
0: എത്തിയിരിക്കുകയാണ്.
1: അപ്പോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു.
0: എന്തായിരുന്നു ആ പ്രത്യേകത? പറഞ്ഞോളൂ.
1: രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന് വേൾഡ് സ്നേക്ക് ഡേ ആണെന്ന്. അപ്പൊ നമുക്ക് പാമ്പുകളെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലാത്തത് കൊണ്ട്
0: മനോഹരമായ പ്രത്യേകത, ഒരു ഭയാനകമായ പ്രത്യേകത.
1: ശരിയാണ്, ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത.
0: ആരും മേടിക്കണ്ട, എല്ലാരും ഓടിക്കും.
1: ഒരിടയ്ക്ക് നമ്മള് ഈ ഒരു ഇടയ്ക്ക് വീണ്ടും നമ്മള് പാമ്പുകളെ ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ
0: വന്നിരുന്നു.
1: എന്താ പറയാ, വെയില് ചൂട് കൂടുതലായിട്ട്.
0: പക്ഷേ എന്റെ ബുദ്ധി അപ്പൊ വർക്ക് ചെയ്തെന്ന് പറയും, സാധാരണ നമ്മള് മഴക്കാലത്തല്ലേ പാമ്പിനെ പേടിക്കണ്ടേ, എന്തിനാണ് ഈ ചൂടുകാലത്തും കൂടി പേടിക്കേണ്ടത്? എല്ലാ കാലത്തും പേടിക്കേണ്ടി വരും.
1: ഇത് എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ജീവി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏറ്റവും പേടിയുള്ള ഒരു ജീവി തന്നെയാണ് പാമ്പ്. നമ്മൾ അതിനെ ഉപദ്രവിച്ചില്ലെങ്കിലും അതിങ്ങോട്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും പാമ്പുണ്ട് എന്ന് പറയുമ്പോ ഒന്ന് ചാടിയിരിക്കാത്ത
0: സാധനമുണ്ട്. മഹാവൃത്തിയിട്ടവരത് ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയാലേ ഉള്ളൂ.
1: ഈവൻ
0: കിംഗ് കോബ്ര വരെ വളരെ മാന്യനാണ്
1: പറഞ്ഞിരിക്കുന്നു.
0: അത്ര അത്ര നല്ല വെടിപ്പല്ല ആള്.
1: നമുക്ക് പാമ്പുകളുടെ കാര്യം വെറുതെ പറഞ്ഞു പറഞ്ഞു പേടിക്കണ്ട.
0: അതുകൊണ്ട്
1: അതാ നമ്മൾ എന്ത് പറഞ്ഞാലും ആദ്യം നമുക്ക് ആ ചിന്ത. ഞാൻ ചിലപ്പോ ഇന്ന് രാത്രി സ്വപ്നം കാണും എന്റെ പാമ്പു. അതുകൊണ്ട് നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ഇന്ന് AI അപ്രീസിയേഷൻ ഡേ ആണ്. അതായത് നമ്മൾക്കറിയാലോ ഇന്ന് നമ്മള് AI യെ ചുറ്റിപ്പറ്റിയാണ്, എനിക്ക് തോന്നുന്നു 2 വർഷം

0: മുൻപ് നമ്മൾ എങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വാക്ക് അധികം
1: കേൾക്കും ഉപയോഗിച്ചിട്ടില്ല
0: ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. നമ്മുടെ ഫോണിൽ പല ആപ്പും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കുന്നു എന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർഷൻ ഈ ഒരു AI ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഈ കുറച്ചധികം കുറച്ച് നാളായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോ ഇന്ന് അതിന്റെ ഒരു AI അപ്രിസിയേഷൻ ഡേ ആണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന AI നമ്മൾ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നു, അപ്പൊ അതിനെ അടുത്തറിയുക, അത് മാത്രമല്ല അതിൽ നിന്നുള്ള അതിന്റെ നെഗറ്റീവ് സൈഡുകളും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ യൂസ് ചെയ്യുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും AI നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയം കുറയ്ക്കാനായിട്ട്, നമ്മുടെ ജോലി ഭാരം നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ, അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് AI. പക്ഷെ അതിൽ കാണുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അത് പറയുന്ന ഉത്തരങ്ങൾ എല്ലാം ശരിയാണെന്നും അതൊക്കെ കറക്റ്റ് ആണെന്നും വിചാരിച്ചുകൊണ്ടിരിക്കാതിരിക്കാം. നമ്മുടെ ചിന്തയും നമ്മുടെ യുക്തിയും കൂടെ ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. AI ഉപയോഗിക്കുക, AI നല്ല സുഹൃത്തായിട്ട് കൂടെ കൊണ്ടു നടക്കുക എന്നുള്ള ഒരു കാര്യമാണ്.
1: അതിലെനിക്ക് ഇങ്ങനെയിപ്പോ ചിരിച്ചെന്താന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം AI പറഞ്ഞ നമ്മുടെ ജെമിനായി അതിലാണോ അല്ലെങ്കിൽ ChatGPT സംതിങ് അതിലേതിലും ഞാൻ മോഹൻലാലിന്റെ ഒരു സിനിമ അടിച്ചു കൊടുത്തു. കുറച്ച് സിനിമകളുടെ പേര് മോഹൻലാലിന്റെ ഈ വർഷത്തിൽ ഇറങ്ങി, അതിൽ വന്ന സിനിമകളുടെ പേര് കൊണ്ടപ്പോ എനിക്ക് ചിരി വന്നുപോയി. കാരണം മോഹൻലാൽ അങ്ങനത്തെ ഒരു സിനിമകളെയും മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മോഹൻലാലുമായിട്ട് അത്തരത്തിലുള്ള സിനിമകൾ പോലും മലയാളത്തിൽ ഇല്ല.
0: ഇത് ശരിയാണ്, AI പലപ്പോഴും നമ്മളെ ഞെട്ടിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ നടത്തുമ്പോ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം, പ്രത്യേകിച്ച് മലയാള സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം.
1: ഇറങ്ങിയിട്ടില്ലാത്ത പടങ്ങളും ഇല്ലാത്ത പാട്ടുകളും ഒക്കെ ആയിരുന്നു.
0: നമുക്ക് കുറച്ച് കാര്യം അറിയാവുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇല്ലല്ലോ എന്നുള്ള സാധനം നമുക്കറിയാൻ പറ്റും. ചിലപ്പോ എന്താ പറയാ, യോധ സിനിമയെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ പേര് അപ്പുകുട്ടനാണെന്ന് പറയുന്നത് AI പറയുന്നത്. പക്ഷെ ആക്ച്വലി അപ്പുകുട്ടനല്ല, നമുക്ക് അറിയാലോ. പക്ഷെ അത് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഓക്കേ ഇതാണെന്ന് വിചാരിച്ച് അങ്ങ് പ്രൊസീഡ് ചെയ്യും. അപ്പൊ അതിന് മുഴുവനായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ റീസെന്റ്
1: കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക്
0: ഉപകാരമാണ്. എനിക്ക് റീസെന്റ് ഉണ്ടായ ഒരു കാര്യമാണ്, ഒരു ഇൻഷുറൻസിന്റെ ഒരു PDF അനലൈസ് ചെയ്യാനായിട്ട്. കാരണം ഒത്തിരി പേജസ് ഉണ്ടാവും അത്, അപ്പൊ ഞാനത് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇത് ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും എന്ന് പറഞ്ഞു. എനിക്കൊരു വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടി. അപ്പൊ നമ്മളെ പണ്ട് നമ്മൾ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് പറ്റിക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, കണ്ടീഷൻസ് അപ്ലൈ ചെയ്തൊക്കെ പറയുന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് നേരെ ചോദിക്കാം ChatGPT എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ജെമിനി എന്താണിത് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാതെ നമ്മളെ അവര് സഹായിക്കുന്നു. അതിന്റെ ഒരു നല്ല സൈഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
1: അതെ അതെ അതെ. അതിനോടനുബന്ധിച്ച് ഇന്നത്തെ പത്രത്തില് ഒരു വാർത്ത വന്നിട്ടുണ്ട്, എന്താണെന്നറിയോ? അതിൽ നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന വമ്പൻ ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണത്തിന് ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി US ന്യൂയോർക്ക് സംസ്ഥാനം. ഡേറ്റാ സെന്ററുകളുടെ പ്രവർത്തന ചെലവ് കമ്പനികൾ തന്നെ വഹിക്കണം. നിലവിൽ ന്യൂയോർക്കിൽ 148 ഡേറ്റാ സെന്റേഴ്സ് ഉണ്ട്. അതിനിടെ AI നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരാൻ ഓസ്ട്രേലിയ ഡേറ്റാ സെന്ററുകളുടെ വൈദ്യുത ജല ഉപയോഗം നിയന്ത്രിക്കും, കലാസൃഷ്ടികളുടെ പകർപ്പവകാശവും സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചൊരു വാർത്തകളൊക്കെയാണ് AI കുറിച്ചിട്ട് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്.
0: അത് കുറച്ച് കൺസേണിംഗ് ആയിട്ടുള്ള ന്യൂസ് കൂടെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ
1: തന്നെ പൂർണ്ണമായും
0: ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ത്രെറ്റ് എന്ന് പറയുന്നത്. കാരണം എങ്ങനെ വേണമെങ്കിലും അവരുടെ ഇതിന് അവരുടെ ഒരു വർക്കിനെ എടുത്ത് റീക്രിയേറ്റ്
1: ചെയ്യാനായിട്ട്
0: പറ്റും എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട്, വളരെ എന്താ പറയാ, കൺവിൻസിങ് ആയ രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട്
1: സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുത്താലും ഏത് രൂപത്തിലുള്ള ഫോട്ടോയോ ഒക്കെ നമുക്ക് തരും. നമ്മളതിനെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ വിചാരിക്കുന്നു അതെ, നമ്മൾ രാജകുമാരി ആവുന്നു, നമ്മൾ അങ്ങനെ ആവുന്നു, സിനിമാ നടി ആവുന്നു, എല്ലാം ആവുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഈ കൊടുക്കുന്നതൊക്കെ എത്രത്തോളം സേഫ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം കേട്ടോ. ഇരുന്നു
0: തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
1: കൂടെ ഉണ്ട് ഇതില്,
0: ഇതിന്റെ കൂടെ അതൊക്കെ ഉണ്ട്
1: ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് എന്നുള്ളൊരു ഓർമ്മ കൂടി വെക്കണം.
0: തീർച്ചയായിട്ടും
1: അത്രയേ ഉള്ളൂ.
0: AI അപ്രിസിയേഷൻ ഡേ ആണ് ഇന്ന്. നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു AI. കൊള്ളാം,
1: വെൽ ഡൺ മൈ ബോയ്. ഓക്കെ, 5 മണി കഴിഞ്ഞിട്ട് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. ശരി, ഒരു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: അതെ, സ്റ്റേ ട്യൂൺ. അതായത് 5:58 ആയിരുന്നു,
1: അപ്പോൾ 6 മണിയാവുമ്പോൾ
0: പോവാണ്. അപ്പോ ഇനി നമ്മൾ നമ്മളുടെ ഗെയിം അപ്പോ ഇന്ന് വളരെ എളുപ്പമുള്ള ഗെയിമാണ്, എല്ലാ ദിവസവും വളരെ രസകരമായ ഗെയിമാണ്. എന്താണ് എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല, പക്ഷെ ഫിലിം ബേസ്ഡ് ആണ്, സിനിമ സംബന്ധിച്ചുള്ള ചോദ്യമാണ്.
1: സിനിമയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കാണുന്ന പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു ഗെയിമാണ്,
0: നിങ്ങൾക്കുള്ള ഒരു അവസരമാണിത്.
1: അതെ, സിനിമ ഡയലോഗുകളൊക്കെ കാണാപ്പാടം പഠിക്കുന്നവരാണ്, ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ മനസ്സിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡയലോഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ
0: അതല്ല, സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും വളരെ എളുപ്പമാണ്, ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇനി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 04 84 2 4 2 8 1 0.

0: 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
1: അപ്പോൾ ഗെയിമിൽ
0: പങ്കെടുക്കാവുന്നതാണ്.
1: നമ്മുടെ കിടിലൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ഞെട്ടാവുന്നതാണ്. ആരാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് എന്നുള്ളൊരു കൗതുകമുണ്ട് എനിക്കിതിൽ. ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
0: ഹലോ ഹലോ,
1: കോൾ ഡ്രോപ്പ് ആയിപ്പോയി. സാരമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യൂ, കിട്ടും.
0: അതെ, അപ്പോൾ എന്തായാലും 0484-242-8101 എന്ന നമ്പറിലേക്ക് വേഗം വിളിക്കാവുന്നതാണ്, ഗെയിമിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ കോൾ വരട്ടെ, നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
1: അതെ, പാട്ട് കേട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോളർ വരുമെന്ന പ്രതീക്ഷയോടെ ഇതാ നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് സുമിൻ. ഞാൻ പറവൂരിൽ വിളിക്കുന്നത്.
0: ഒരല്പം ഉറക്കിയേ പറയാമോ?
1: ഹലോ,
0: ഒരിത്തിരി സൗണ്ടിൽ പറയാമോ? ശബ്ദം
1: കേട്ടിപ്പോ
0: കേൾക്കാം. ഹലോ, കേൾക്കാമോ?
1: എന്തോ ബഫറിംഗ് ആണല്ലേ.
0: ആ, പേര്
1: ഹലോ,
0: പറയൂ. ആ, പേര് പറയൂ.
1: കട്ടെടുത്ത് വിളിക്കാം. ഹലോ,
0: കട്ട് ചെയ്യണ്ട, പേര് പറഞ്ഞോളൂ.
1: കേൾക്കാം. വിട്ടുവിട്ട് പോകുന്നു.
0: വിട്ടു വിട്ടു പോകുന്നല്ലേ. ഓക്കേ.
2: ഷെമിൻ എന്നല്ലേ പേര് പറഞ്ഞത്? അല്ലേ,
1: ഹലോ.
2: ഷെമിൻ എന്നല്ലേ പേര് പറഞ്ഞത്? ഷെമിൻ.
1: അതെ അതെ.
2: ആ ഓക്കേ, ഇപ്പൊ ക്ലിയർ ആയോ?
1: ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ്.
0: അല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
1: ആ, ഇപ്പൊ കേൾക്കാം.
0: ആ ഓക്കേ. എന്നാ ശരി, എന്നാ രക്ഷപ്പെട്ടു. എന്നാ നേരിട്ട് ഗെയിമിലേക്ക് പോട്ടെ.
1: എന്താണ് ഗെയിം എന്ന് അറിയില്ല, ഞാൻ കേട്ടില്ല നേരത്തെ. നിങ്ങളുടെ ഗെയിം എന്ന് പറഞ്ഞതേ കേട്ടോ.
0: ആ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ സർപ്രൈസ് ആയിട്ട് പിടിക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, സിനിമകളെല്ലാം കാണുമല്ലോ, സിനിമ ഇഷ്ടമാണല്ലോ. ആ, അത്രേ ഉള്ളൂ. ഇതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അതാണ് ഈ ഗെയിമിൽ പങ്കെടുക്കാനുള്ള. ഈ ദൃശ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ, ചോദിക്കണ്ടല്ലോ.
1: കണ്ടു കണ്ടു.
0: ആ, അതില് ദൃശ്യം സിനിമയില് ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോകുന്നത് ഏത് പള്ളിയിലാണ്? ആഗസ്റ്റ് 2. ഭാഗ്യം ഞാൻ എടുക്കാൻ പോയി ദിവസം അത് മാറ്റി. ഞാൻ ഇനി പള്ളിയുടെ പേര് പറഞ്ഞോളൂ.
2: കേരളത്തിലെ ഇത് കൊച്ചു കുട്ടിക്ക് വരെ അറിയാം.
0: ആഗസ്റ്റ് 2 അധികം പറയല്ലേ, ചിലപ്പോ ഞാൻ ഉത്തരം പറഞ്ഞു.

0: ഒന്നാലോ ചോക്കേ.
1: ഏതൊരു പള്ളി,
0: ഏതൊരു തൊടുപുഴയിലെ
1: എന്താ
0: ഏതൊരു പള്ളിയാണത്? ഇപ്പൊ തൊടുപുഴയിലെ പള്ളി അന്വേഷിച്ച് നടക്കണല്ലോ. കിട്ടിയോ തൊടുപുഴയിലെ പള്ളി?
1: പള്ളി കിട്ടിയില്ല, കിട്ടിയില്ല.
0: കിട്ടിയില്ല. എന്നാ ഞാൻ ആൻസർ പറയട്ടെ.
1: ആ പറഞ്ഞോളൂ.
0: പാറേപ്പള്ളിയില്.
1: ആ കറക്റ്റ്
0: ശരിയാ ശരിയാ ശരിയാ.
1: ശരിയാ,
0: ഇപ്പൊ ശരിയായി.
1: കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
0: കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി സിനിമ കാണുമ്പോഴത്തേക്ക് ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോട്ടാ. എന്നെ ഇട്ട് അറ്റാക്കിയ പള്ളിയാണ് ഒന്ന്. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
2: ഓക്കെ ബൈ.
0: കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ.
2: അതെ, ഇതാണ് ഗെയിം എന്നുള്ളത് ഇപ്പൊ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതുപോലെ ചില വില്ലൻ ക്വസ്റ്റ്യൻസ് ഒക്കെ സിനിമയിൽ
0: ചെറുതായിട്ട് വട്ടക്കറക്കോളൂ, അധികമൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ട്.
2: തീർച്ചയായിട്ടും നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കുമല്ലോ.
0: അതെ, നമ്മൾ സ്ഥിരമായിട്ട് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളൊക്കെ തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന രസകരമായ കാര്യങ്ങൾ
2: അതാണ് നമ്മുടെ ചോദ്യങ്ങളായിട്ട് വരുന്നത്.
0: അത്രയേ ഉള്ളൂ.
2: അപ്പോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ
0: വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 0484-242-8101,
2: 04-24-28-101. ഈ നമ്പറിലേക്ക് വിളിക്കാം.
0: അപ്പോ മനോഹരമായൊരു പാട്ടിലേക്ക്
2: പോവാം.

0: തിരിച്ചെത്തിയിരിക്കുകയാണ് നമുക്ക് നമ്മളോടുകൂടെ നമ്മളോട് കൂടെ ഒരു കോളറുണ്ട്. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: കേൾക്കാം കേൾക്കാം. അവിടെ കേൾക്കാമോ?
1: ഹലോ,
0: അവിടെ കേൾക്കാൻ പറ്റുന്നില്ലേ?
1: ഇത് കട്ടായി പോകുന്നു, ബ്രേക്ക് വന്നു
0: ആണല്ലേ. ആ, ഇപ്പൊ രണ്ടാമത്തെ കോളർ പറഞ്ഞിരുന്നു. ഓക്കെ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുമായിരിക്കും. പേരെന്താണ്?
1: ഹലോ
2: ഹലോ,
1: ആ ഇപ്പൊ ഓക്കെ.
2: ഇപ്പൊ ഓക്കെ ആയി. ആ, എന്താ പേര്?
1: ആദിത്യൻ.
2: ആദിത്യൻ, ആദിത്യൻ എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ
0: കേട്ടില്ല.
2: മഞ്ഞുമൽ. ഓക്കെ ഓക്കെ. അപ്പം
0: ആദിത്യൻ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
1: ഞാൻ പഠിക്കുന്നു, പ്ലസ് ടു.
0: ഗുഡ് ബോയ്.
2: പ്ലസ് ടു ഏതെടുത്തിരിക്കണ ആദിത്യൻ?
1: കമ്പ്യൂട്ടർ സയൻസ്.
2: എഗെയിൻ ഗുഡ് ബോയ്. ഓക്കെ, എന്താണ്, ഗെയിമൊക്കെ കേട്ടോ? എന്താന്ന് മനസ്സിലായോ?
1: മനസ്സിലായി.
2: ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ?
1: ഓക്കെ, പോവാം.
2: ഇതാണ് ആദിത്യന്റെ ചോദ്യം. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സീനുണ്ട്. ഒരു സോപ്പിന്റെ പരസ്യമാണത്. ഏത് സോപ്പിന്റെ പരസ്യമാണ്?
0: ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ മനസ്സിലായോ?
1: ഇല്ല ഇല്ല.
0: ശ്രീനിവാസന്റെ പടമാണ്. ശ്രീനിവാസൻ ആദ്യം കുടിയൊക്കെ മദ്യപാനമൊക്കെ ആയിരുന്നു, പിന്നീട് അതിൽ നിന്ന് മാറ്റാൻ വരുത്താൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് വിടുന്നത് ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ?
1: ഞാൻ കണ്ടിട്ടില്ല.
0: അയ്യോടാ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
2: ആദ്യത്തിന് എനിക്ക് തോന്നുന്നു പുതിയ സിനിമകൾ
0: പ്രതീക്ഷിച്ചായിരിക്കും അല്ലേ.
2: ഞങ്ങൾ
0: അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിക്കണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ പാവം വിളിച്ചല്ലേ. ഏതെങ്കിലും ഒരെണ്ണം
2: കല്യാണരാമൻ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അതെന്തായാലും കണ്ടിണ്ടാവും.
0: കല്യാണരാമൻ അറിയോ? അതറിയാം. ഓക്കെ,
2: കല്യാണരാമൻ എന്ന ചിത്രത്തില് ഇന്നസെന്റിന്റെ പോഞ്ഞിക്കര എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഇല്ലേ,
0: മിസ്റ്റർ പോഞ്ഞിക്കര,
2: അതില് മ്യൂസിക് വിത്ത് ബോഡി മസിൽ ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ നടത്തുന്നുണ്ട് പോഞ്ഞിക്കര.
0: ആ കല്യാണ വീട്ടിലെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്
2: അപ്പൊ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് ഏത് പാട്ടാണ്?

0: അവിടെ സ്കോർ ചെയ്തു കേട്ടോ.
1: ഭാരതം എന്നാൽ പാരിന്തടിവിൽ
0: ഒന്ന് ആലോചിക്കുന്നു ഞാൻ, പക്ഷെ വളരെ ക്വിക്ക് ആയിട്ട് ആൻസർ ചെയ്തു.
1: അത് കലക്കിട്ട അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റേ പടം ഒന്ന് കാണോ
0: കേട്ടോ,
1: ശ്യാമള, അത് അടിപൊളി സിനിമയാ. ഓക്കെ അപ്പൊ
0: താങ്ക് യു.
1: താങ്ക് യു.
0: ആദിത്യനാണ് വിളിച്ചത് മഞ്ജുമലെന്ന്. അപ്പോ ആദിത്യൻ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് നമ്മൾ കുറച്ച് പഴയ സിനിമകളാണ് ചോദിച്ചത്, പക്ഷെ ആള് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നു.
1: രണ്ടാമത്തേക്ക് ഏർപ്പിച്ചു അവൻ, കറക്റ്റ് ആയിട്ട് ആലോചിക്കേണ്ടി വന്നില്ല.
0: അല്ല, കല്യാണരാമന്റെ ഫാൻസ് അല്ലാത്ത കുട്ടികളും
1: ഇല്ലാതില്ലായിരിക്കും.
0: ജനറേഷനിൽ പെട്ടവർക്കും കല്യാണരാമൻ, അതുപോലെ മീശമാധവൻ, ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ എപ്പോഴും പെടുന്ന സിനിമകളാണ്.
1: അതെ അതെ.
0: അപ്പൊ അത് കറക്റ്റ് ആൻസർ ചെയ്തു. നമുക്കിപ്പോ അടുത്ത പാട്ടിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ നമ്പർ പറയാം. നമ്മുടെ ഗെയിം ഫ്ലോറിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-248-101, 0484-248-101. അപ്പൊ നമുക്കൊരു അടിപൊളി ട്രാക്ക് ഒക്കെ കേട്ടിട്ട് തിരിച്ച് ഒന്നുകൂടെ ഗെയിമിലേക്ക് വന്നാലോ.
1: തീർച്ചയായിട്ടും.
0: ആദ്യം പാട്ട് കേൾക്കാം.

0: അപ്പോ നമ്മളുടെ ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്ത ആൾക്കാരെത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് ഹിജോ.
0: ഹിജോ, HIJO, ഹിജോ. തെറ്റിച്ചില്ല,
2: കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കേട്ടോ പറഞ്ഞത്.
0: അതെ, ഒരു വെറൈറ്റി പേരായതുകൊണ്ടേ ഞാൻ ഷിജോ ജിജോ എന്നൊക്കെ ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. ഓക്കെ, എവിടുന്ന ഹിജോ എവിടുന്നാ വിളിക്കുന്നത്? ഇപ്പോ വൈറ്റിലയിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീട് കടമക്കുടി.
2: പ്രകൃതി രമണീയമായ സ്ഥലം.
0: അതെ. ഓക്കെ, അപ്പൊ ഞാൻ നേരിട്ട് ക്വസ്റ്റിനിലേക്ക് പോട്ടെ. പോയിക്കോളൂ. കിലുക്കം ആ ഒന്നും പറയണ്ടല്ലോ. ആ എത്ര പ്രാവശ്യം കണ്ടെന്ന് പോലും അറിയില്ലാത്ത സിനിമ അല്ലേ? അതെ അതെ, കിലുക്കം എന്ന സിനിമയിലെ രേവതിയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുമ്പോ ഇത് നന്ദിനി തമ്പുരാട്ടി ഫ്രം ഡാഷ് എന്ന് പറയും. ആ ഒരു ഒരു അഡ്രസ് പറയും.
2: അതറിയാത്ത മലയാളികളില്ല.
0: കണ്ട, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ തരുന്നത്? എന്താണ് ഓ പാടുള്ളത് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാനൊന്ന്. എന്നോട് ഒന്നിനാ ഇങ്ങനെ ചോദിച്ചത്? എനിക്ക് ഇത്ര ഈസി ആയിട്ട് തരരുതേ പ്ലീസ് എന്നല്ലേ ഞാൻ ആലോചിക്കാൻ റെഡി ആയിട്ട്. ദിവസം
2: ഞങ്ങൾ അറിഞ്ഞില്ല ഹിജോ ഇത്ര പ്രോ ആണെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി ടഫ്
1: പിടിച്ചേരെ
2: കണ്ടിട്ടുണ്ടല്ലേ.
0: എന്നാ ഞാനൊരു ഒരു ചോദിച്ചു വെച്ചോട്ടെ. അതല്ല, ഇത്തിരി ടഫാണെന്ന് പറഞ്ഞാൽ ടഫല്ല, എന്നാൽ എളുപ്പമുള്ളത്. ഇത്തിരി ബുദ്ധിമുട്ട് ചോദിക്കണമെന്ന് പറഞ്ഞോണ്ടാണ്. ചെയ്യട്ടെ, ആ അറിയാങ്കി പറ ആടൊരു ഭീകരജീവി അല്ലാന്ന് സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ ഷാജി പാപ്പനാൻ ടീം അവതരിപ്പിക്കുന്ന ബാലയുടെ പേരെന്ത്? ഷാജി പാപ്പനാൻ ടീമേ ഒരു ബാലേ ട്രൂപ്പ് നടത്തിക്കൊണ്ട് വരണുണ്ടായിരുന്നു അവരുടെ ആ വാനില്. അതിന്റെ മുകളിലാ പേരൊക്കെ എഴുതി വെച്ചിട്ടാ വരണത്. അത് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തും എഴുതി വെച്ചിരിക്കുന്നു. ആ സീനോടുകൂടി പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് സാറേ. ആഗ്യോടാ പാവം.
2: സാരമില്ല,
0: ഞങ്ങക്ക് പറയാൻ മാത്രല്ല അറിയുള്ളൂ. ഞാനിപ്പോ ഉത്തരം പറയുന്നില്ല അതിന്റെ.
2: അതെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറെ ആരെങ്കിലും ആൻസർ ചെയ്യോ നോക്കാലോ.
0: ആരെങ്കിലും ഇപ്പൊ യൂട്യൂബ് എടുത്ത് തപ്പി നോക്കാം,
2: അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം.
0: അതെ, വായിക്കാൻ അറിയുന്ന ആരെങ്കിലും വിളിക്കോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, എന്തായാലും തൃപ്പൂണിത്തുറ ഗോപുലം പറഞ്ഞു, അത് അടിപൊളിയാ. താങ്ക് യു.
1: ഓക്കെ,
0: താങ്ക് യു. ചീള കേസ്.

0: എന്ന് പറയുന്ന പോലെ
1: ശരിക്കും
0: ആയിപ്പോയി.
1: പറയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നൊക്കെ
0: അതെ
1: തോന്നുന്നു.
0: അതെ അതെ
1: പക്ഷേ തിരുപ്പുണിത്തുറ കോവിലൊക്കെ കുറച്ച് ടഫാണ് കേട്ടോ, നമ്മളൊന്നും ആലോചിക്കണം ഏത് കോവിലൊക്കെ ആണ് എന്നുള്ളത്.
0: ശരിയാ, നമ്മൾ ഒത്തിരി
1: കറക്റ്റ് ആയിട്ട്
0: പ്രാവശ്യം കാണുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടില്ല.
1: ചില കാര്യങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും.
0: അതെ,
1: എത്ര തവണ കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും.
0: കുറവായിരിക്കും.
1: ആ നോട്ട് ചെയ്യാത്തതാണ് ഞങ്ങൾ കയറിയൊക്കെ
0: തപ്പി
1: ചോദിക്കുന്നത്.
0: പിടിച്ചെടുക്കുന്നത്.
1: അതെ.
0: ഓക്കേ, അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ. വിളിച്ചോളൂ, വിളിക്കുന്ന നമ്പർ
1: 0484-242-8101.
0: യെസ്,
1: 0484-242-8101.
0: അപ്പൊ നമുക്ക് പഴയ ഒരു പാട്ട് നൊസ്റ്റാൾജിയ ഉണർത്താം.

0: കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5.
0: അപ്പോ നമ്മുടെ അടുത്ത ആളെ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
2: കൃഷ്ണപ്രസാദ്.
1: കൃഷ്ണപ്രസാദ്, എവിടുന്ന വിളിക്കുന്നത്?
2: ഞങ്ങളിപ്പോ വൈറ്റിന്റെ ഹബിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്.
1: ആഹാ,
0: നേരത്തെയും വൈറ്റിലാണ് വിളിച്ചത്. വൈറ്റിലക്കാരെ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കണം.
1: ഒരുമിച്ച്
2: കേട്ടോണ്ടിരിക്കുന്നത്.
0: ഞങ്ങൾ വേറെ ടീമാ.
1: ഓക്കെ, ദൂരയാത്ര എങ്ങോട്ടെങ്കിലും പോവാണോ?
2: അല്ലല്ല, നമ്മള് നേരെ കമ്പനിയിലോട്ട് പോവാ, ഡ്യൂട്ടിയിലേക്കോ.
1: ഓ ശരി ശരി.
0: അപ്പൊ ശരിക്കും എവിടെയാ വീട്? എവിടെയാ?
2: പത്തനംതിട്ട.
0: ഓ പത്തനംതിട്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾ എറണാകുളം ഇഷ്ടപ്പെട്ടോ?
1: കുഴപ്പമില്ലല്ലോ, കുഴപ്പമുള്ള മറുപടിയാണല്ലോ. എന്തോ കുഴപ്പമുണ്ടല്ലോ.
0: എന്താണ്?
2: ബ്ലോക്കാണേ, ബ്ലോക്ക്.
0: ഓ ബ്ലോക്ക്, എനിക്കൊന്നും പറയാനില്ല. പത്തനംതിട്ടല്ല. അപ്പൊ ശരിക്കും എവിടെയാ സ്ഥലം? പത്തനംതിട്ടല്ല.
2: കോന്നി.
0: കോന്നി. ആഹാ, അപ്പൊ നിങ്ങൾ കാടേരിയ ആണോ?
2: അല്ലല്ല,
0: കോന്നി എന്ന്
2: പറയുന്ന കാട് മാത്രല്ല ഉള്ളേ
0: ഞങ്ങക്ക്. പക്ഷേ കുന്നും മലകളൊക്കെ ഉണ്ട് അവിടെ. പ്രകൃതി ഹരിത
1: പറഞ്ഞോണ്ടിരിക്കുന്നു.
0: സോറി ട്ടാ, സോറി ട്ടാ, ക്ഷമിക്കണോ ട്ടാ. അയ്യോ, ചെറുതാക്കി കളഞ്ഞല്ല, നല്ല കാര്യമല്ലേ, അടിപൊളി സ്ഥലല്ലേ. പറഞ്ഞില്ലല്ലോ, ഞാനും പറഞ്ഞില്ലല്ലോ, നല്ലതല്ലേ പറഞ്ഞേ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഗെയിമിലേക്ക് പോവാം. ചോദ്യം ചോദിക്കട്ടെ. വേറെ ആരാ ഉള്ളേ? ഒരാളും കൂടി സൗണ്ട് കേൾക്കണു. കിളിച്ചുണ്ടൻ മാമ്പഴം കണ്ടിട്ടുണ്ടല്ലോ സിനിമ, അതില് എന്തെല്ലാം മരങ്ങൾ വിൽക്കാനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞോണ്ടാണ് മൊയ്തുട്ടിയും
2: ഉസ്മാനും.
0: അത് കൃത്യമായിട്ട് പറയാം. മാങ്ങ. ആദ്യം നിങ്ങൾ തമ്മില്, ആദ്യം നിങ്ങൾ തമ്മില് ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് പറയും, എക്സ്ട്രാ വിൽക്കാൻ
1: പോയി. ഏതോ ഒരു മരം കൂടി പോയി. ആ മരം
0: ഒരെണ്ണം വെട്ടി കുറക്കടേ.
2: ഒരു മരം കുറക്കാൻ മതി.
1: മതി.
0: ആ ഇനി പോരട്ടെ. അല്ല പറ.
2: ഹലോ.
0: ആ പറയൂ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല,
1: കൃത്യമായിട്ട് പറയണം.
0: ഒരു മരം കൂടുതലാ, അത്രയൊന്നും പൈസ ഇല്ല. തെങ്ങ്. ഇനി അത് ഓർഡർ അനുസരിച്ച് പറയൂ. ഇപ്പൊ കറക്റ്റ്. ഇനി ഓർഡർ അനുസരിച്ച് പറയൂ.
2: തെങ്ങ്, മാവ്, കവുങ്ങ്.
0: ശരിയായില്ല. ആര്? എന്താ? ഇല്ല, ഒന്നും കൂടി പറ.
2: ഹലോ.
0: പറഞ്ഞു പഠിക്കുക. ഇനി പറയൂ.
1: കൃഷ്ണപ്രസാദ്, ആരാ കൂടെ ഉള്ളത്? കൂടെ ഉള്ള ആളുടെ പേര് പറയാമോ? നികേഷ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി ആഞ്ഞ് ശ്രമിച്ച് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, താങ്ക് യു. സമ്മാനോ ഇപ്പൊ വരും. അവിടെ നിന്നോ? വയറ്റിലല്ലേ, ബ്ലോക്കൊക്കെ അല്ലേ, ടൈം എടുക്കും എത്താൻ. ഓക്കെ ബൈ.
2: ഓക്കെ,
0: ഇന്ന് വരാരും സമ്മാനം ചോദിച്ചിട്ടില്ല നമ്മളോട്.
1: അതേ ഒരാള് സമ്മാനം ചോദിച്ചിരിക്കുന്നു. പക്ഷെ നമ്മള് കറക്റ്റ് ആൻസർ പറയുമ്പോ സമ്മാനം ഒരു പ്രതീക്ഷയൊക്കെ
0: ഉണ്ടാവും. സ്വാഭാവികം. അപ്പൊ ആ തെങ്ങ്, കവുങ്ങ്, മാവ്, ആ ഒരു രസത്തിനുള്ള ഒരു ഒരു ടോൺ ഉണ്ടായിരുന്നല്ലോ അല്ലേ?
1: അതെ, ഇങ്ങനെയാണോ?
0: ഇങ്ങനെയായിരുന്നു.
1: കറക്റ്റ് ആണല്ലോ. ശരിയാ, നമ്മൾ ആദ്യം ഇത് കേൾക്കാതെ ഓർക്കുമ്പോഴത്തേക്കും തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മാവ് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് ആദ്യം അവർക്കൊന്ന് മിസ്റ്റേക്ക് പറ്റിയത്.
0: പറഞ്ഞു. ഓക്കെ, അപ്പൊ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 8 4 2 4 2 8 1 1 എന്ന നമ്പറിലേക്ക്,
1: 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക് വിളിക്കാം. എന്നിട്ട് ഇതുപോലെ

0: ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിന്റെ നേരമാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ദൃശ്യ, ആൻഡ് എന്റെ കൂടെ ഉണ്ട്
1: ഞാൻ

0: അപ്പം നമ്മൾ ഇങ്ങനെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇങ്ങനെ ഗെയിം ഫ്ലോർ ഇങ്ങനെ ഹാപ്പി എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: അജ്മിയാണ്.
0: അജ്മി, അജ്മി എവിടുന്ന വിളിക്കുന്നേ?
1: മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴ, ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്നുള്ളത് കേട്ടിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പോ ഇതാണ് അജ്മിക്കുള്ള ചോദ്യം. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സീനുണ്ട്. ഒരു സോപ്പിന്റെ പരസ്യമാണ്, ഏത് സോപ്പിന്റെ പരസ്യമാണ്?
2: ഈ ചോദ്യം നേരത്തെ കേട്ടില്ലായിരുന്നോ? അപ്പൊ നോക്കിയില്ലായിരുന്നോ? നോക്കി
0: ഇവിടെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞല്ലേ, കേട്ടില്ലാട്ടോ.
2: ഏതാണ്? അത് നോക്കിയല്ലേ. അപ്പൊ ഇനി ഇത് കൊടുക്കണ്ട,
0: അത് ചോദിച്ചാ മതി.
2: അത് നോക്കിയില്ല. എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആദ്യം അത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. എനിക്ക്
0: കിട്ടിയത്
2: സിനിമയൊക്കെ നല്ല അടിപൊളിയായിട്ട് അരിച്ചു പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ?
0: പഴയ സിനിമകൾ റിപ്പീറ്റഡ് കാണോ? പഴയ സിനിമകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ടോ? ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏതായിരിക്കും?
1: ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ചിത്രം, താളവട്ടം, കഥാനായകൻ, മീശമാധവൻ, ഇതൊക്കെയാണ്.
2: ഇതെല്ലാം നമ്മളും കാണും, പക്ഷെ താളവട്ടം മാത്രം കാണില്ല കേട്ടോ. ഞാൻ ആ സിനിമ കാണാറേ ഇല്ല. ഓക്കെ, അപ്പൊ അജ്മി ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ,
1: താങ്ക്
2: യു. എന്താന്നറിയില്ല, നമ്മൾ ചോദിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ?
0: വളരെ ലിസണിംഗ് സ്കില്ലുള്ള, ഒബ്സർവേഷൻ സ്കില്ല് കൂടുതലുള്ള ആളുകളാണ്
2: നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടിയിരിക്കുന്നു.
0: നമ്മള് ഈ ക്വസ്റ്റ്യൻ ഒന്നും ഈ നിലവാരം പിടിച്ചപ്പോഴാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സീൻ ഉണ്ട്. ആ സോപ്പ് ഒരു സോപ്പിന്റെ പരസ്യമാണ്, ആ സോപ്പിന്റെ പേര് എന്താണ് എന്നുള്ളതായിരുന്നു.
3: അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. ആ സോപ്പ് എടുത്ത് നടി അവളുടെ അർത്ഥരക്നമേനയിൽ തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയാണകന്റെ രഹസ്യം പരിമള സോപ്പ്.
0: അപ്പൊ ഇതായിരുന്നു നമ്മുടെ നായകൻ സോപ്പ്.
2: അതെ, നമ്മൾ എത്ര ചിരിച്ചിരിക്കുന്ന സീനുകളാണ് ഇതൊക്കെ അല്ലേ.
0: ക്യാമറമാൻ ചാടട്ടെ, പഴയിലേക്ക് ചാടട്ടെ, ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷെ ഓർത്തിരിക്കാൻ വഴിയില്ല.
2: ഇതുപോലെ മിടുക്കുകൾക്ക് ഓർക്കാട്ടോ, മിടുക്കന്മാരും മിടുക്കുകളും അങ്ങനെ മിടുക്കുള്ളവരാണ് വിളിക്കുന്നത്
0: ആണെങ്കിൽ വിളിക്കാം. വിളിക്കുന്ന നമ്പർ പറയാം, 0484242801, 0484242801, 0484242801. 0484242801.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആളുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്യുന്നു. ഹലോ
1: ഹലോ
2: ഹലോ
0: പോയിട്ടില്ല,
1: ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
0: ആരാണ്?
2: ഹലോ
0: ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ?
2: കേൾക്കാം, പക്ഷെ ക്ലിയർ അല്ല.
0: ക്ലിയർ അല്ല അല്ലെ? ഒന്ന് രണ്ടു പേര് പറഞ്ഞു, എന്താണെന്ന് അറിയില്ല അത്. ഇപ്പഴോ? ഹലോ ഹലോ ഹലോ ഹലോ, ആണോ? എക്കോ ആയിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, അവിടെ അവിടെ എവിടെയാ റേഡിയോ വെച്ചിട്ടുണ്ടോ? അവിടെ എവിടെങ്കിലും ഒന്ന് റേഞ്ച് കിട്ടിയാ മതി, അവിടെ തന്നെ കേട്ടോ.
2: പോകുന്നുണ്ട്
0: പോകുന്നുണ്ടല്ലേ. എന്നാ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, പെട്ടെന്ന് ചോദിക്കാം. പേര് പറഞ്ഞില്ല.
2: പേര് മഞ്ജു.
0: മഞ്ജു എവിടുന്നാ വിളിക്കുന്നേ?
2: കടവന്ത്ര.
0: കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ പോവാണ്. നമ്മള് മഞ്ജു ആയതുകൊണ്ട് വളരെ എളുപ്പം, പെട്ടെന്ന് പോണല്ലോ. മീശമാധവം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് ചോദ്യം ചോദിച്ചേ. ഓക്കെ, അതില് നമ്മുടെ പിള്ളേച്ചന്റെ തോട്ടത്തിലേ ഏത് കൃഷി വിളയാണ് മീശമാധവൻ?
1: തോട്ടത്തിലേ എന്ന് പറഞ്ഞപ്പോ തന്നെ
0: പടവലങ്ങ കൃഷി അല്ലേ? വേണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് പറയണ്ടായിരുന്നു, ഒന്ന് ആലോചിക്കായിരുന്നു എന്നെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട്.
1: ചോദ്യം
0: ഇല്ല ഇല്ല ഇല്ല, ഇനിയില്ല ഇനിയില്ല.
1: ഞങ്ങള് സമ്മതിച്ചോ?
0: ഞങ്ങൾ വളരെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തോണ്ടപ്പോ ദൃശ്യ പറഞ്ഞെ, വേണ്ട ഇത് ഭയങ്കര പാടായിരിക്കും, അവർ പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി സിംപിൾ സിമ്പിൾ ആയതാ.
1: അതെത്രയും
0: സിമ്പിൾ ആന്ന് വിചാരിച്ചില്ല. എന്താണ്,
1: എത്ര
0: കിലോ കിട്ടി? അത്രയും വരെ പറയുന്നു ഞാൻ
2: എല്ലാ.
0: വേറെ ആണെങ്കിൽ ചേരാണെങ്കിൽ ചോദിക്കാം, വേറെ ആണെങ്കിൽ പറ്റില്ലായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്, മീശമാധവൻ തന്നെ വെച്ച് തന്നത്.
1: എത്ര തവണ കണ്ടിട്ടുണ്ട് മീശമാധവൻ?
2: ഒരുപാട് പ്രശ്നം കണ്ടോ? കൊച്ചിനത്തെ സിനിമയല്ല, ഒരുപാട് പ്രശ്നം കണ്ടിട്ടുണ്ടോ?
0: അതെ അതെ അതെ,
2: കാരണം പണ്ട് നമുക്ക് ഈ മൊബൈലിൽ തീരൊന്നുമില്ലല്ലോ, സിനിമയല്ലേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ,
2: അതുകൊണ്ടല്ലാണ്ട് പറയുന്നതല്ല, ഓട്ടോമാറ്റിക് തന്നെ വരുന്ന.
0: എന്നാ ശരിയാണ്, നമ്മള് ബൈഹാർട്ട് ആണ്, അതിലെ എല്ലാ ഡയലോഗ്സും നമുക്ക് കിട്ടും.
2: അതെ, വിളിക്കാൻ തന്നെ കാര്യം എപ്പോഴും എന്നെ കളിയാക്കുമല്ലായിരുന്നു. വെച്ചാ എനിക്ക് ഈ സിനിമയെ പറ്റി എല്ലാ ഡയലോഗും കാണണറിയാം, അതിനൊരു ഉപയോഗമൊന്നുമില്ലല്ലോ. ഞങ്ങളിപ്പത് കേട്ടോണ്ടിരുന്നപ്പം എല്ലാ ക്വസ്റ്റിനും ഉത്തരം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞത് വിളിക്ക്, ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കൂടെ എംപറി വിളിക്ക്, ഇതിന്റെ ഈ അറിവുകൊണ്ടൊരു ഉപകാരമില്ലല്ലോ.
0: ഇല്ല ഈ സെയിം

0: സംഭവം എനിക്ക് ഉണ്ടെന്നറിയോ, പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ. നമ്മള് ഈ സ്കൂൾ വിട്ടു കഴിഞ്ഞ ഇന്റർവൽ സമയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഡയലോഗ് പറഞ്ഞ് കളിക്കായിരിക്കുള്ളൂ ഓരോ സിനിമയിലും ഡയലോഗ്.
1: എന്റെ വീട്ടിൽ എല്ലാ മൂവി ബഫ്, അപ്പം ഫുൾടൈം നമ്മളിങ്ങനെ സിനിമ വെച്ചിട്ട് സിനിമ കാണൂല, എല്ലാവരും ഡയലോഗ് പറയും. ഇങ്ങനെ കുച്ചിലോട്ട് കേൾക്കുന്നതല്ലേ, വെറുതെ ഡയലോഗ്
0: പറഞ്ഞോണ്ടിരിക്കും.
1: ഈ ഒരു കഴിവിന്
2: എല്ലാ കഴിവിലും കാര്യമുണ്ടെന്ന്,
0: ഞാൻ എന്റെ കഴിവിൽ ഞാൻ തന്നെ എന്നെ അഭിനന്ദിക്കുന്നു.
2: അതൊരു വലിയ കഴിവ്
0: തന്നെയാണ്.
1: എന്നാലും
0: ചോദ്യം പൂർത്തിയാക്കേണ്ടെന്നുള്ള സന്തോഷം.
1: താങ്ക്
0: യു, ഇടയ്ക്ക് വിളിക്കണേ. ഓക്കെ ബൈ. എന്ത് രസല്ലേ ഗ്രൈവർ കേട്ടെ, ചോദ്യം പൂർത്തിയാക്കുന്നതിന് ഉത്തരം കിട്ടുന്നു.
2: അത്രയും നന്നായിട്ട് കാണാപ്പാടം അറിയാന്നുള്ളതാണ് മേശമാധവന്റെ ഡയലോഗ് ഒക്കെ.
0: അതെ, പിന്നെ നമ്മൾ വളരെ എളുപ്പമുള്ളത് എടുത്തോണ്ട് കുഴപ്പമില്ല, ആരും കേൾക്കണ്ട.
2: അത് മീശമാധവൻ,
0: അതെ, ആരെങ്കിലും എടുക്കുമെന്ന്. ഓക്കെ, അപ്പോ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842 42 81 01 എന്ന നമ്പറിലേക്ക്. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. അൻഷാദ് ആണ്. ഹലോ
1: ഹലോ
0: ഹലോ അൻഷാദ്,
1: ഹലോ,
0: എവിടുന്നാ വിളിക്കുന്നേ?

0: മാള തൃശ്ശൂര്.
1: മാള തൃശ്ശൂര്. തൃശ്ശൂര് ഇപ്പൊ മഴയുണ്ടോ?
0: ഇപ്പൊ മഴയില്ല, മഴ ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നോ? ആണോ?
0: മഴ ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു.
1: ആണോ?
2: ഇപ്പൊ ഒന്ന് മഴ മാറി നിൽക്കുകയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലിരുന്നിട്ട് പ്രത്യേകിച്ച് മഴയും വെയിലും ഒന്നും അറിയാൻ പറ്റില്ലേ? കുറെ നേരം ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട്. ഹലോ,
0: ഹലോ,
1: ആ കേൾക്കാമോ? എന്നാ ഞാൻ ക്വസ്റ്റിനിലേക്ക് പോയിക്കോട്ടെ.
0: ഹലോ,
1: ക്വസ്റ്റിൻ ചോദിച്ചോട്ടെ എന്ന്.
0: ഹലോ, ക്ലിയർ ആവുള്ളോ? ഹലോ,
1: അയ്യോടാ.
0: ഹലോ,
1: ഏതെങ്കിലും സ്ഥലത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറി നിന്ന് നോക്കൂ.
0: കേക്കുന്നില്ല, കേക്കുന്നില്ല.
1: അയ്യോ, കമ്പിളിപ്പതപ്പ്, കമ്പിളിപ്പതപ്പ്.
2: ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ,
1: അയ്യോടാ, അപ്പൊ കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇപ്പൊ
0: കിട്ടും.
2: അതെന്തോ ടെക്നിക്ക് ഉണ്ടല്ലോ. ഓക്കെ,
1: നമ്മൾ ആരെങ്കിലും കുറിച്ച് നല്ലത് പറഞ്ഞ കേക്കില്ല, കുറ്റം പറഞ്ഞാലേ കേക്കുള്ളൂ. എളുപ്പമുള്ളത്, എന്നാ ഏറ്റവും വലിയ ഈസി ഉള്ളത് ചോദിക്കട്ടെ. ഇത് ചോദിച്ചാൽ എന്നെ ആദ്യം നാട്ടുകാർ തല്ലും, ഇത്ര ഈസി ചോദിച്ചതിന്. ഇല്ലല്ലോ, അൻഷാദിന്റെ ബലത്തിൽ ചിലവർക്ക് ശരിയാവൂല്ലേ അത്. ഓക്കെ, ഇത് ശരിയാണ്, ഇത് വളരെ ശരിയാണ്, ഇത് വളരെ എളുപ്പമാണ്. ചോദ്യം ചോദിച്ചു തീരണ്ട താമസമുള്ളൂ, ഉത്തരം പറയും. തീരണ്ട അതിനു മുമ്പ്
0: ചോദിക്കും.
1: അപ്പൊ ഞാൻ ചോദിക്കാണ്, പഞ്ചാബി ഹൗസ് ഇല്ലേ, പഞ്ചാബി ഹൗസിൽ എന്ത് ഭക്ഷണം ചോദിച്ചോണ്ടാണ് രമണൻ അടുക്കളയിലേക്ക് കയറി വരണേ? ഓപ്ഷൻ എ ഫ്രൈഡ് റൈസ്, കുഴിമന്തി, ചില്ലി ചിക്കൻ. ഇല്ല, ഉത്തരം പറഞ്ഞു. ഞാൻ തെറ്റിക്കാൻ ശ്രമിച്ചോണ്ടിരിക്ക. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, തെറ്റിക്കൊക്കെ ചെയ്യും. എന്ത് എന്ത് ക്രൂരന്മാരാ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ.
2: കശ്മലം
1: നിഷ്കളങ്കനും സുമുഖനുമായൊരു ചെറുപ്പക്കാരൻ ഉത്തരം പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? അതെ അതെ അതെ അതെ. ഓക്കെ, അൻഷത് ആദ്യമായിട്ട് വിളിക്കാല്ലേ. ഹലോ,
0: ഹലോ,
1: ആ ഹലോ, ഹലോ,
2: ഹലോ,
0: വീണ്ടും പോയോ? ഹലോ,
2: ഹലോ,
1: കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല.
0: ആ,
1: ഇപ്പൊ കേൾക്കുന്നു. അപ്പൊ ശരിയെന്നാ, ഇനിയിപ്പോ ഇടക്കിടക്ക് സംസാരിക്കാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു. എന്താണ്? ഹാവ് എ നൈസ് ഡേ നടന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ വെറുതെ ചോദിച്ചാ, ചുമ്മാ ചോദിച്ചതാ.
2: പക്ഷെ ഞാൻ വിചാരിച്ചു, എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഖാന ഖാന എന്ന് പറയുന്ന ഒരു സീനാണ്. ചോറ് ചോദിച്ചു
1: പറഞ്ഞപ്പോ എനിക്ക് കാണാ കാണാ എന്നല്ലേ,
2: ഇനി കാണാ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളും ഇതുപോലെ സിനിമകളൊക്കെ വളരെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് ദാ നമ്പർ പറയാം. 0484-242-8104-84-2-4-2-8-1-0-1.
1: ഇനിയൊരു അല്പം മ്യൂസിക്കിലേക്ക് പോകാം. ഡാൻസ് വിത്ത് മ്യൂസിക്.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.

0: ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറൂറത്ത് ഹൈ കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കെ ലിയേ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ഹൈ ജോ ജറൂറത്ത് ഹൈ അപ്നെ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയേ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനി ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകെ ക്യോംകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്തഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTCക്ക് പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത്

0: വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി

0: വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെ ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 1,200,000 റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111 78 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: കൂടെ ഉണ്ട് ഞാൻ ആർജി ദൃശ്യാൻ,
0: ഞാൻ ആർജി സിനി.
1: അപ്പൊ നമ്മള് ഗെയിം ഫ്ലോറിൽ ഇങ്ങനെ ഗെയിം ഓൺ ആക്കി ഇരിക്കുവായിരുന്നു. നമ്മുടെ സമയം പതുക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ലാസ്റ്റ് കോൾ കൂടി എടുക്കാനുള്ള സമയം ഉണ്ടാവും തോന്നുന്നു.
0: ഒരു കോൾ കൂടി മാക്സിമം 7:41 ആയിരിക്കുകയാണ്.
1: ഓക്കെ,
0: അപ്പോ
1: ആരാണ് ഭാഗ്യവാന് നോക്കാം.
0: അതെ, വിളിക്കുന്നത് ആരാണ് എന്ന് നോക്കട്ടെ. നമ്പർ ഇതാണ്, 04842428101 എന്നതാണ് നമ്പര്.
1: മൂവി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സിനിമ കാണുന്ന ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, സിനിമയുടെ ഒരു സിനിമാ ഭ്രാന്തനോ സിനിമാ ഭ്രാന്തിയോ ആണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842428101. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്, സ്റ്റേ ട്യൂൺഡ്.

0: അതെ, ഈ പാട്ട് കൊടുക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് കോളർ ആയതുകൊണ്ട് ഞാൻ ഒരു എന്താ പറയുക, ഒരു ഫേവർ
1: ഒരു ഫേവർ
0: കൊടുത്തിരിക്കുകയാണ്.
1: ചെയ്യാം. ഹലോ
0: ഹലോ
2: ഹലോ,
0: ഹലോ, നമസ്കാരം, ആരാണ്?
2: കേൾക്കുന്നുണ്ടോ? ആ,
1: കേൾക്കുന്നുണ്ടല്ലോ. ഹലോ,
0: എല്ലാവരും നമുക്ക് കേൾവി പരിശോധന നടത്തിക്കൊണ്ട്. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ആരാണ്, പേര് പറയാമോ?
2: എന്റെ പേര് അനൂപ്.
0: അനൂപ്, എവിടെ നിന്നാ വിളിക്കുന്നേ? പാലാരിവട്ടം.
1: നമുക്ക് അടുത്താണല്ലോ.
0: അതെ അതെ, ചോദ്യം ചോദിച്ചോട്ടെ എന്നാ?
2: ചോദ്യം ചോദിച്ചോ.
1: മതി,
0: അത്രേ ഉള്ളൂ. അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അത്ര മതി എന്നാ? അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അത്രയും മതി എന്നാ പറഞ്ഞത്. കണ്ടാൽ മതി, സിനിമ കാണുക. ഓക്കെ, ചോദ്യം ഇതാണേ. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം എന്ന സിനിമ. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ബിന്ദു പണിക്കരുടെ കഥാപാത്രം ജഗതിയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ കമ്പനിയിലെ ഹെയർ ഓയിൽ തേച്ചിട്ടാണ് എന്റെ മുടി മുഴുവൻ പോയതെന്ന്. അത് ഏത് കമ്പനിയുടെ ഹെയർ ഓയിലാണ്? അത് കഴിഞ്ഞ ആ കമ്പനിയുടെ പേര്, ഏത് കമ്പനിയുടെ ഹെയർ ഓയിലാണ് പറഞ്ഞിരിക്കുന്നത്? അത് തന്നെ, ഏത് കമ്പനിയാണോ എന്നുള്ളത്. അയ്യോ, ഏ, അതൊന്നും പറ മുടി കുറച്ച് മുടി എക്സ്റ്റെൻഷൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇത് തീരെ നീളം കുറഞ്ഞു പോയി, ഇത് ഇതൊപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാന്നൊക്കെ ജഗതി പറയുന്നുണ്ട്. അത് കണ്ട് നിങ്ങളുടെ കമ്പനിയിലെ ഹെയർ ഓയിൽ തേച്ചിട്ട് എന്റെ മുടി മുഴുവൻ പോയെന്ന് പറഞ്ഞിട്ട്. അല്ലല്ല, നീലഭൃങ്കാദിയുടെ മോള്, നീ ആരാ? നീലഭൃങ്കാദിയുടെ മോളാണോ എന്ന് ജഗതി ചോദിക്കുന്നുണ്ട് അതില്. ആൻസർ ഞാൻ പറയട്ടെ. ഹെറോയിൻ, ഹെറോയിൻ ആണ്. ഇതാ കേട്ടോളൂ.
3: അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി.
4: എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, നീ ഒരു നീലി ബൃങ്കാദിയുടെ മോഡല്.
3: ചൂടാകണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് നേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ
0: കേട്ടോ. അതെ അതെ അതെ അതെ, ഇതാണ് ഹെറോയിൻ ആണ് സംഭവം, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു അനൂപ്. അപ്പോ ഇത്രയും ഉണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു അല്ലേ?
1: ശരിയാ, ഇത് കുറച്ച്
0: ടഫായിരുന്നു. ടഫ് ഉള്ളതൊക്കെ പിടിച്ചു വെച്ചിട്ട് ഈസി ഉള്ളതെല്ലാം
1: നമ്മള് കൊടുത്തു, ലാസ്റ്റത്തേക്ക് വെച്ചു നമ്മള്. നമ്മുടെ സ്നേഹം നോക്കണേ.
0: അതെ,
1: എന്തൊക്കെയാ
0: പാവം നമ്മൾ. 7:45 ആണ്. ഒരെണ്ണം വേണമെങ്കിൽ, ഒരു കോള് വേണമെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മള് നേരെ പാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ എന്തായാലും ഒരു പാട്ട് പകുതി പാടിയില്ല. ആശാ ഭോസ്ലെ പകുതി പാടി, ഒത്തിരി പാടി പാടി വെച്ചിട്ടുണ്ട്. പാട്ട് പൂർത്തിയാക്കാം.

0: അപ്പൊ സമയം 7 മണി കഴിഞ്ഞിട്ട് 51 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആയിരുന്നു. കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആർ ജെ ദൃശ്യൻ,
0: ഞാൻ ആർ ജെ സിനി.
1: അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒന്ന് ദിവസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അടിപൊളി ഗെയിം ഒക്കെ ഇങ്ങനെ ഓൺ ആക്കി.

0: ഗെയിം.
1: അതെ
0: ഇനി
1: രസകരമായ
0: എന്തൊക്കെ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ
1: അതെ
0: ഇനിയും
1: അതെ
0: ബാക്കിയുണ്ട്,
1: ബാക്കിയുണ്ട്. സിമിയുടെ കയ്യിൽ
0: മറ്റൊരു എപ്പിസോഡ്.
1: പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ആളുകളെ ഞെട്ടിക്കാനുള്ള ചോദ്യങ്ങൾ. പക്ഷെ ആൾ ആദ്യം തന്നെ ചോദിച്ചത് മുഴുവൻ ഈസി ചോദ്യങ്ങൾ. അതൊരു സങ്കടത്തിലാണ്, പക്ഷെ ടഫൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചേക്കായിരുന്നു, അപ്പത്തേക്ക് സമയം തീർന്നു.
0: അല്ല നമ്മുടെ ലിസണേഴ്സ് ചിലപ്പോ നമ്മൾ അത്രയും ടഫ് കൊടുക്കില്ലല്ലോ.
1: അതെ അതെ അതെ.
0: അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിലേക്ക് കാണാം.
1: അടുത്തതിൽ അപ്പൊ ഇതിലും ടഫായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുത്തായിരിക്കും.
0: സ്റ്റേഡിയോ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: You are listening to Rainbow FM 107.5. Musically yours.
1: World Football Update from the BBC.
2: Hello, I'm Mike Perkins at the BBC Sports Centre with the latest World Cup news. Argentina head coach Lionel Scaloni is pleased his side put their best foot forward in adversity after the defending champions reached the World Cup final. That's on Sunday. Argentina trailed England in their semi-final in Atlanta until the 85th minute before two late goals turned the contest in their favour. It means Argentina could become just the third side in World Cup history to win back-to-back tournaments. But South American football expert Tim Vickery says Spain will be favourites in Sunday's final.
3: In a tournament which is trying to throw celebrity down our throat all the time, it's all celebrity, celebrity, celebrity, and Spain were team, team, team, weren't they? So Spain is the toughest challenge that Argentina have had since France in the World Cup. The hope may be, from the Argentina point of view, is that sometimes Spain struggle in front of goal.
2: England head coach Thomas Tuchel still has the backing of his football association. England's wait for a first World Cup final since 1966 goes on, and Tuchel's tactics have been heavily criticised after England surrendered their second half lead. Former England captain Alan Shearer called it a missed opportunity. Defeat means England will face France in Miami in the bronze medal match. Earlier this year, Tuchel signed a contract to lead England into a European Championship on home soil in 2028.
4: There's still a match to play, and then there's of course then we keep on going for contract until the home Euros, and I'm looking forward to that. Even like now, it's difficult to look that far ahead.
2: England captain Harry Kane also says it's too early to decide if he'll be at the next World Cup in 2030. And for more football news from the BBC, go to bbc.com/football.
1: World Football Update from the BBC.
5: You are listening to Akashvani Rainbow FM Kochi 107.5.
0: News Rainbow.
6: നമസ്കാരം. റെയിൻബോ വാർത്തകൾ. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് വ്യോമയാന മേഖലയിൽ വരും വർഷങ്ങളിൽ വലിയ സാധ്യതയാണ് തുറന്നുവയ്ക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ സഹകരണ മേഖല മുന്നോട്ട് വരുന്നത് മാതൃകാപരമാണെന്നും കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെ നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി എൻ ഷംസുദ്ദീൻ. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട ഐടി കമ്പനിയായ ടാൽറോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന്റെ

0: നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂലൈ 23 കൊച്ചിയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. വാർത്തകൾ കഴിഞ്ഞു.
1: ന്യൂസ് റെയിൻബോ. This is Rainbow FM 107.55. Non-stop music, non-stop entertainment.

ഹായ് ഡിയർ ലിസണേഴ്സ്, ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇനി കേൾക്കാൻ പോകുന്നത് കരിയർ കണക്റ്റാണ്. ഒത്തിരി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ കിരൺ ബേബി, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 കരിയർ കണക്റ്റ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരികെ എത്താം അല്ലേ.

രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത് കൊച്ചിൻ പോർട്ടിൽ 12 ഒഴിവുണ്ട് എന്ന വാർത്തയാണ്. നമ്മുടെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ റെഗുലർ തസ്തികകളിലായി 12 ഒഴിവാണ് ഉള്ളത്. തസ്തിക ഒഴിവ്, അതിൻ്റെ ശമ്പളം എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ 3 ഒഴിവാണുള്ളത്. 50,000 മുതൽ 160,000 വരെയാണ് സ്കെയില്. അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 3 ഒഴിവ് ഉണ്ട്. 40,000 മുതൽ 140,000 വരെയാണ് ഇതിന് ഒഴിവ് വന്നിരിക്കുന്നത്. അക്കൗണ്ട് ഓഫീസർ ഗ്രേഡ് 1-2 ഒഴിവാണുള്ളത്. 50,000 മുതൽ 160,000 വരെയാണ് ശമ്പള സ്കെയിൽ. അതുപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ E&C 2 ഒഴിവുകളാണുള്ളത്. 50,000 മുതൽ 160,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽസ് 1 ഒഴിവാണ് ഉള്ളത്. 40,000 രൂപ മുതൽ 140,000 വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ. പ്രോഗ്രാമർ, അതിന് 1 ഒഴിവാണുള്ളത്. 40,000 മുതൽ 140,000 വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത, അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് അന്വേഷിച്ചറിയാം. www.cochinport.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

അങ്ങനെ വീണ്ടും പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ IIT ഇൻഡോറിൽ 54 ഫാക്കൽറ്റിയുടെ ഒഴിവുകളുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. മധ്യപ്രദേശ് ഇൻഡോറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 1 and 2 തസ്തികയിൽ 54 ഒഴിവുകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷയാണ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒഴിവുള്ള വകുപ്പുകൾ ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് ആൻഡ് സ്പേസ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽസ് സയൻസ്, മെഹ്ത ഫാമിലി സ്കൂൾ ഓഫ് സസ്റ്റൈനബിലിറ്റി, മെഹ്ത ഫാമിലി സ്കൂൾ ഓഫ് ബയോ സയൻസ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ് സ്കൂൾ ഓഫ് ഇന്നോവേഷൻ. ഇതിലേക്കൊക്കെയാണ് ഫാക്കൽറ്റികളുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങൾക്ക്

കരിയർ കണക്റ്റിലേക്ക് സ്വാഗതം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 ആണ്. ഉത്തർപ്രദേശ് ഖരഗ്പൂരിലെ മദൻമോഹൻ മാളവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി അക്കാദമിക് നോൺ അക്കാദമിക് തസ്തികകളിൽ 52 ഒഴിവാണ് ഉള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 27 ആണ്. അക്കാദമിക് തസ്തികകള് പ്രൊഫസർ 23 ഒഴിവുണ്ട്, അസോസിയേറ്റ് പ്രൊഫസർ 15 ഒഴിവാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ 11 ഒഴിവുകളാണുള്ളത്. ഒഴിവുള്ള വകുപ്പുകൾ ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് സ്റ്റഡീസ്. നോൺ അക്കാദമിക് തസ്തികകള് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, ഡെപ്യൂട്ടി ലൈബ്രറിയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ. ഈ മദൻമോഹൻ മാളവ്യ വാഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ www.mmut.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

07.5 കേട്ടുകൊണ്ടിരിക്കുന്നത് കരിയർ കണക്റ്റ് ആണ്. യു എ ഇയിൽ 100 ഇൻഡസ്ട്രിയൽ നേഴ്സിന്റെ ഒഴിവ് വന്നിട്ടുണ്ട്. അവസരം പുരുഷന്മാർക്ക് മാത്രമാണ്. യു എ ഇയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻഡസ്ട്രിയൽ നേഴ്സ് ഒഴിവ് ഒഡേപക് മുഖേന അപേക്ഷിക്കാം. പുരുഷന്മാർക്കാണ് അവസരം. 100 ഒഴിവുകളാണുള്ളത്. യോഗ്യത ബി എസ് സി നേഴ്സിംഗ്, 2 വർഷ ജോലി പരിചയം, HAADOR DOH ലൈസൻസ്, പ്രായപരിധി 40, ശമ്പളം 5000 ദിർഹം, വിസ, ടിക്കറ്റ്, താമസ സൗകര്യം സൗജന്യമാണ്. ബയോഡേറ്റ, പാസ്പോർട്ട്, യോഗ്യത, ജോലി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ജൂലൈ 25 ഇമെയിൽ ചെയ്യണം. ഇമെയിൽ ID gcc@odepec.in എന്ന ഇമെയിൽ ഐഡിയിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. www.odepec.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും സമയം കരിയർ കണക്റ്റുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇവിടെ മാത്രമേയുള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment. Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: You are listening to Akashvani Rainbow FM Kochi 107.5.
2: 107.5.
0: News Rainbow.
3: നമസ്കാരം, വാർത്തകൾ. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി 15 ഓഗസ്റ്റ് വരെ നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി എൻ ഷംസുദ്ദീൻ. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട ഐടി കമ്പനിയായ ടാൽറോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡേ കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കിടകമൊന്ന്. ശബരിമല ക്ഷേത്ര നട കർക്കിടകമാസ പൂജകൾക്കായി ഇന്ന് തുറന്നു. തിരുവനന്തപുരത്തെ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കവി വൈലോപ്പിള്ളിയുടെ അർദ്ധകായ പ്രതിമ മന്ത്രി PC വിഷ്ണുനാഥ് അനാച്ഛാദനം ചെയ്തു. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി BD സതീശൻ ജൂലൈ 23 കൊച്ചിയിൽ നിർവഹിക്കും. ശ്രീലങ്കൻ അണ്ടർ 19 ടീമിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടി മലയാളി താരം മാനവ് കൃഷ്ണ. മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. വാർത്തകൾ കഴിഞ്ഞു.
0: ന്യൂസ് റെയിൻബോ.
4: റിതം റൂട്ട്സ്, എ നൊസ്റ്റാൾജിക് മ്യൂസിക് ജേണി വിത്ത് FM Rainbow.

0: അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ അരികയിലൂടെ എല്ലാവരുടെയും അരികയിലേക്ക് എത്തിയിരിക്കുകയാണ്.
1: ഞാൻ ആർജി ദൃശ്യയും കൂടെ.
0: ഞാൻ ആർജി സിമിയും.
1: അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയൊരു വിഷയമാണ്.
0: ശരിയാണ്, പുതിയൊരു വിഷയം മാത്രമല്ല നമ്മളെല്ലാം കണ്ണു തുറപ്പിക്കുന്ന ഒരു
1: വിഷയമാണ്.
0: നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താനായിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഗുരുനാഥനായിരിക്കും അല്ലേ,
1: നമ്മുടെ ടീച്ചേഴ്സ്.
0: അതെ, അതിപ്പോൾ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകൻ മാത്രമല്ല, നമുക്ക് വിദ്യ പറഞ്ഞു തന്നത് അല്ലെങ്കിൽ ഗുരുസ്ഥാനീയനായ വ്യക്തി, നമ്മുടെ ജീവിതം ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് വഴിതിരിച്ചു വിടാൻ മാത്രം ആ ഒരു വാക്കുകൾ നൽകിയ വ്യക്തി, അങ്ങനെയുള്ള ആളുകളൊക്കെ
1: നമ്മൾ മാറി നടക്കാൻ പ്രേരിപ്പിച്ച
0: വ്യക്തി
1: വ്യക്തി
0: അല്ലെ, അങ്ങനെയുള്ള ആ വ്യക്തികളെല്ലാവരും നമുക്ക് ഗുരുസ്ഥാനീയരാണ്, ഗുരുനാഥന്മാരാണ്
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ, ആരാണ്
1: ആ വ്യക്തി, നിങ്ങളെ സ്വാധീനിച്ച്, നിങ്ങളെ ഒന്ന് വഴിമാറി നടക്കാൻ പ്രേരിപ്പിച്ച്, ഇതല്ല മറ്റൊന്നാണ് നിങ്ങളുടെ വഴി, നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ഇതാണ് എന്ന് പറഞ്ഞു തന്ന ആൾ ആരാണ് എന്നുള്ളത്.
0: അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 04842421 എന്ന നമ്പറിലേക്ക്.
1: അപ്പോൾ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് അരികയിൽ. ഇത് റെയിൻബോ എഫ് എം കൊച്ചി
0: 107.5.

0: ഹലോ
1: ഹലോ,
0: ഹലോ
1: പറയാം.
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ സാജു ആണ്.
0: സാജു. സാജു അല്ലേ?
1: സാജു,
0: ആ, എവിടുന്നാണ് വിളിക്കുന്നത് സാജു?
1: ഞാൻ ആലുവ.
0: ആലുവ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് കേട്ടായിരുന്നോ?
1: കേട്ടായിരുന്നു.
0: ആരാണ്?
1: അതായത്
0: ആ, പറഞ്ഞോളൂ.
1: അതായത് എന്റെ ജീവിതത്തിലെ മാറ്റിമറിച്ചത് എന്നെ ശ്രമിക്കാനും എല്ലാം സഹിക്കാനും പഠിപ്പിച്ചൊരു ബാലകൃഷ്ണൻ മാഷുണ്ടായിരുന്നു. അതായത് എന്റെ ജീവിതത്തിന്റെ തുടക്കത്തില് നല്ലൊരു രീതിയിൽ വരുന്ന സമയത്ത് ആ മനുഷ്യൻ തന്നൊരു വലിയൊരു ഉപദേശമാണ് ഞാൻ ഇന്ന്
2: എന്താണ് പറഞ്ഞത്?
1: അതായത് ഞാന് അന്നൊരു ടെക്നിക്കൽ സൈഡിലാണ് എന്റെ ജോലി, ഇപ്പോഴും അന്ന് നോക്കാൻ. അപ്പോ തുടക്കക്കാരനായിരുന്നു ഞാൻ. അന്ന് ഞങ്ങളുടെ പള്ളി വികാരി എനിക്കൊരു ജോലി തരുവാണ്. ഒരു ഈ പള്ളിയിലൊരു കൊന്തി ഇടുന്ന ഒരു പരിപാടിയും വരും ഒക്ടോബർ മാസത്തിൽ. അപ്പൊ അതിൽ ലൈറ്റിലുണ്ടാക്കി പുതുതായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുവാണ്. അപ്പൊ അതിന് വർണ്ണക്കടലാസ് വെച്ച് കെട്ടി ഇങ്ങനെ ഡിസൈൻ ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഞാൻ തിരക്കിനിടയ്ക്ക് പുള്ളി ഒരു പണിതിട്ട ബെഞ്ചിന്റെ പുറത്ത് വെച്ച് ഞാനൊന്ന് വരച്ചി കട്ട് ചെയ്യാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ ഫാദറെ കയറി വരുന്നത്. ഭയങ്കര വാശിക്കാരനാണ്. അപ്പൊ പുള്ളി എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഞാനത് അങ്ങനെ തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയി. ഞാൻ എന്റെ ഷോപ്പിലേക്ക് വന്ന് എന്റെ ഓഫീസിൽ വന്നിരിക്കുമ്പോ ഈ ബാലകൃഷ്ണൻ മാഷ്

0: അപ്പൊ സാറ് വന്നിട്ട് എന്റെ പഠനത്തിന് ഉപദേശിച്ച ഒരു മനുഷ്യൻ എന്റെ ഇതിൽ ആക്കി വന്നിട്ട് എന്നോട് കാര്യം പറയാൻ പോനെ, നിന്റെ പ്രായം ഇതുള്ളൂ, നീ ഇനി വളരാനും ഒത്തിരി ഉള്ളതാണ്, അതുകൊണ്ട് പുള്ളിയോട് പോയൊരു ക്ഷമ പറഞ്ഞ് നീ അത് പൂർത്തിയാക്കണം, നിന്റെ ആദ്യത്തെ ജോലിയാണ്, അപ്പൊ നീ ഉപേക്ഷിക്ക. അന്ന് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും എപ്പോഴും തിരക്കാണ്, ഈ 11 മണിക്ക് തിരക്കി തന്നെയാണ്.
1: നല്ല എന്താ പറയാ, ഐശ്വര്യമുള്ള നാവ് പൊന്നാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ?
0: അതായത് എനിക്ക് ആരോടും വലിയ വീടൊന്നുമില്ല, എപ്പോഴും ക്ഷമിക്കാനും മൈൻഡും എല്ലാരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നുള്ളൊരു
2: അവസ്ഥ ഇപ്പോഴുണ്ടോ അദ്ദേഹം?
0: അദ്ദേഹം ഒരു 3 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്താണ് പുള്ളി ഓഫീസിലായിരുന്നു, തിരുവനന്തപുരത്ത് പോയി ഞാൻ കാണുകയൊക്കെ ചെയ്തായിരുന്നു. ഒത്തിരി പ്രായമായിരുന്നു, പിന്നെ ഫോണിലൊന്നും വിളിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ എന്താണ് അവസ്ഥ എന്ന് പിന്നെ എനിക്ക് അറിയില്ല, പിന്നെ എനിക്ക് ജോലി തിരക്ക് കൊണ്ട് പോകാൻ പറ്റുന്നില്ല.
1: എന്തായാലും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഓർക്കാനായിട്ട് ഒന്നുകൂടി ഞങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടും പറ്റിയല്ലോ, വലിയ സന്തോഷം.
0: എന്റെ മാര്യേജിന് വരെ പുള്ളി തന്നെയാണ് ഇത് ചെയ്തത്. വീട്ടുകാരോട് പറഞ്ഞു ആർക്ക് വേണമെങ്കിലും പറയാം, അവനെ കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ടെന്നോ.
1: അത് ആ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ.
2: ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് തന്നെ വലിയ കാര്യമാണ്, അദ്ദേഹത്തെ മറന്നില്ലല്ലോ.
1: മറക്കില്ല,
0: പുള്ളിയെ പരിചയപ്പെട്ടതാണ്. ഞങ്ങളുടെ സ്കൂളിലെ അവിടുത്തെ ഐടിയിലെ
2: പ്രിൻസിപ്പളായിരുന്നു.
0: അവസാന പുള്ളിയിലൊപ്പം എനിക്ക് ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റി.
1: ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേൾക്കാൻ പറ്റിയതില്. ഓക്കെ ഓക്കെ എന്നാ, താങ്ക് യു. വളരെ എന്താ പറയാ, ഒരു മനസ്സിൽ തട്ടിയ, ശരിക്കും നമ്മളുടെ ലൈഫിലൊക്കെ ഒരു ലൈഫ് ചേഞ്ചിങ് മോമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ.
2: തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും, പ്രത്യേകിച്ച് ഈ ടീച്ചേഴ്സിന്റെ രൂപത്തിൽ. നമ്മളെ പലപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ കണക്ട് ആയിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ അടുത്താണല്ലോ. പലപ്പോഴും നമുക്ക് കുറെ നല്ല പാഠങ്ങൾ കിട്ടുന്ന അവരിൽ നിന്നൊക്കെ തന്നെയാണ്.
1: തീർച്ചയായിട്ടും.
2: അപ്പോ എപ്പോഴും ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടാവും, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് പറഞ്ഞു തരാനും നമ്മളെ ആ ഒരു നല്ല വഴിയിലേക്ക് നടത്താനും ഒക്കെ ആയിട്ട്,
1: കണ്ണു തുറപ്പിക്കാനായിട്ട് ചില സമയം.
2: തീർച്ചയായിട്ടും
1: ശരിക്കും അവർ പറയുമ്പോഴായിരിക്കും ശരിയാണ്, ഞാൻ ഇത്രയും നാളത് ആലോചിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല, അങ്ങനെയായിരുന്നു, അതായിരുന്നു അതിന്റെ ശരിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചിലപ്പോ ആ ഒരു പറയുന്നതിലൂടെ.
2: തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ ഒരു അധ്യാപകൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമുക്ക് അത് നമ്മളെ വിളിച്ച് അറിയിക്കാം,
1: ഷെയർ ചെയ്യാവുന്നതാണ് നമ്മളോടൊപ്പം. 0484242811 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒരു പാട്ട് കേട്ടിട്ട്
2: നല്ലൊരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് അരകൻ എന്നൊരു മൂവിയിലെ, അത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: സമയം 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ അരികെ. ഒപ്പം അരികിലുണ്ട്
1: ഞാൻ സിമി.
0: ഞാൻ ദൃശ്യ സന്തോഷ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു
1: അതെ,
0: നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച
1: ആ ഒരു
0: അധ്യാപകരെ കുറിച്ചിട്ട്,
1: ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയർ എന്നൊക്കെ
0: പറയാവുന്ന ആളുകളെ
1: കുറിച്ചിട്ട്.
0: എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സോ അങ്ങനെ ഒരാൾ തന്നെ ആവണം എന്നില്ല. നമുക്കൊരു മുതിർന്ന ഒരാൾ, നമുക്കൊരു റെസ്പെക്ട് തോന്നുന്ന ഒരാൾ തന്നെ ആവാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു നല്ലൊരു തിരിച്ചറിവ് ജീവിതത്തിലേക്ക് കൊണ്ടു തരുന്നത്.
1: അതെ.
0: എനിക്ക് പക്ഷെ പറയാനുള്ളത് ഒരു ടീച്ചറിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെ ഒത്തിരി പേര് ഉണ്ട്, ടീച്ചർ അല്ലാതെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്ത ഒരു സ്റ്റോറി ഉള്ളത് ഒരു ഇതുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ്, നമ്മളിപ്പോൾ അന്നൊക്കെ ഈ ഒപ്പന കളിക്കുന്ന സമയത്ത് ഒപ്പനയ്ക്ക് എപ്പോഴും മണവാട്ടിയായിട്ട് ഇരുത്തുന്നത് വളരെ സുന്ദരിയായ കുട്ടികളായിരിക്കും. ക്ലാസ്സിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത്, ഭംഗി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് ഫെയർ സ്കിൻ ആണ്. പലപ്പോഴും ടീച്ചേഴ്സ് ഫെയർ സ്കിൻ ആയിട്ടുള്ള കുട്ടികളെയാണ് ചൂസ് ചെയ്യുക, ഓക്കെ, ഭംഗിയുള്ള കുട്ടി എന്നുള്ള പേരിൽ.
1: അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നു.
0: തീർച്ചയായിട്ടും, അതെ അതെ. അപ്പൊ ഈ അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലൊരു ഒപ്പന പ്രാക്ടീസ് നടക്കുകയാണ്. അപ്പോഴാണ് ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഈ മണവാട്ടിക്ക് വലിയ കാര്യമായ എക്സ്പ്രഷൻ പോരാ, അത്ര ഭംഗിയുള്ള ഒരു ഇത്, ആള് കാണാൻ സുന്ദരിയാണെങ്കിലും പക്ഷെ എക്സ്പ്രഷൻ അങ്ങ് മര്യാദയ്ക്ക് അങ്ങല്ല കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ ചോദിച്ചു, ഓക്കെ ഇതല്ലല്ലോ മണവാട്ടിയുടെ ഒരു, മണവാട്ടിക്ക് ഒരു നാണമൊക്കെ വേണ്ടേ, കുറച്ചൊരു ഒരു ഇതൊക്കെ ഒരു മുഖത്തൊരു ശൃംഗാരഭാവമൊക്കെ വരണമല്ലോ, ഇതൊന്നും ഇല്ലല്ലോ. കണ്ടുവരുന്നതിന് മണവാട്ടിയുടെ, മണവാട്ടി ഒരു ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ്സിലാണ് നടക്കുന്നത്, ബാക്കി കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ട്, ക്ലാസ്സിലെ ബാക്കി സ്റ്റുഡൻസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ട് മണവാട്ടിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇടുന്നത് എന്നൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ആ കുട്ടി സോ കോൾഡ് ആ ഒരു എന്താ പറയാ മണവാട്ടി ലുക്കിലുള്ള കുട്ടിയൊന്നുമല്ല, ഒരു സാധാരണ കുട്ടി. ഈ മനസ്സിലായല്ലോ, പൊതുവെ മണവാട്ടിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി അല്ല, അവരുടെ സങ്കല്പത്തിൽ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ആ കുട്ടി വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ കുട്ടി വന്ന് കാണിച്ചു കൊടുക്കും. ഈ ടീച്ചർ ക്യുക്കായിട്ട് എടുത്തൊരു ഡിസിഷനാണ്, ഓക്കെ നമ്മുടെ ഒപ്പനയുടെ മണവാട്ടി ഇനി നീയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ക്ലാസ്സിലെല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടേ, അതങ്ങനെ ശരിയാവും, സാധാരണ
1: വെളുത്ത
0: കുട്ടികളെയാണല്ലോ പൊതുവെ ഒപ്പനയുടെ മണവാട്ടി ആക്കുന്നത്, ഇതെങ്ങനെ ശരിയാവും എന്നുള്ളൊരു പേടിയായി. അപ്പൊ കൊറിയോഗ്രാഫറും ആയിട്ടൊരു കുട്ടിയുണ്ട്, അവൾക്കും പേടിയായി, ദൈവമേ ഒപ്പന കൊള്ളാവുന്നൊരുതായി. പക്ഷെ ടീച്ചർ പറഞ്ഞു, എന്തിനാ എല്ലാരും പകച്ചു നിൽക്കുന്നത്, നമുക്ക് വേണ്ടത് ഭാവമാണ്, നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം ഭംഗിയാക്കുന്നത് ആ മണവാട്ടിയുടെ മുഖത്തെ നാണം, ആ ഒരു എക്സ്പ്രഷൻസ് ഇതെല്ലാം അവിടെ മാർക്കിൽ വീഴുന്നുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ അതാ നോക്കുന്നത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സുന്ദരിയാണോ മണവാട്ടി എന്ന് നോക്കിയില്ല നിങ്ങൾക്ക് മാർക്ക് വീഴുന്നത്. നമ്മുടെ കഴിവിലാണ് കാര്യം,
1: നിങ്ങളുടെ സൗന്ദര്യബോധം,
0: നിങ്ങളുടെ സൗന്ദര്യബോധമാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ആ കുട്ടി ഇവിടെ വന്ന എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് കാണിച്ച ആ കുട്ടിയുടെ
1: കോൺഫിഡൻസ് ആണ്,
0: എനിക്കത് പറ്റുമെന്ന് പറഞ്ഞ് അവൾ എനിറ്റ് വന്നത് അതുകൊണ്ടാണ്. അപ്പോ ആ കോൺഫിഡൻസിലാണ് നിങ്ങളുടെ മാർക്ക് ഇരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യമല്ല. അപ്പൊ കഴിവിലാണ് കാര്യം, സൗന്ദര്യത്തിലല്ല എന്ന പാഠം ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുപോലെ പഠിച്ചു എന്നുള്ളതാണ്. പിന്നീട് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയും, എനിക്ക് തോന്നുന്നു ആ ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടിയും ജീവിതത്തിൽ ഒരിക്കലും സൗന്ദര്യത്തിന്റെ പേരിലോ അപകർഷതാ ബോധം നേരിട്ടിട്ടുണ്ടാവില്ല. എന്റെ സൗന്ദര്യമല്ല എന്റെ കഴിവാണ് കാര്യം എന്ന് മനസ്സിലാക്കി തന്നെ ആയിരിക്കും കുട്ടികൾ വളർന്നിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തില് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ആ ടീച്ചർ കൊടുത്തത്. അതും പഴയൊരു കാലഘട്ടമാണ്, ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു റേസിസം അല്ലെങ്കിൽ ആ ഒരു സ്കിൻ കോംപ്ലക്ഷൻ വെച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കുറവുണ്ട്, പക്ഷെ അന്നത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കാലത്ത് ആ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ഒരു വലിയൊരു വെളിച്ചമാണ് ആ ടീച്ചർ കൊടുത്തത്.

0: എന്നുള്ളതാ.
1: സത്യം.
0: അങ്ങനെയുള്ള നല്ല നല്ല
1: സങ്കല്പങ്ങളെ
0: അധ്യാപകർ
1: അതെ
0: നമുക്ക്
1: കിട്ടിയിട്ടുണ്ട്.
0: എന്നും ഒരു നന്മയോടുകൂടി ഒരു സ്നേഹത്തോടുകൂടി ഓർക്കാൻ പറ്റുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട് എന്നാണെങ്കിൽ, ഇതുപോലെ നിങ്ങളെ പല പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ടീച്ചർ ഉണ്ട് എന്നാണെങ്കിൽ നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
1: 04 84 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക് വിളിച്ച് ആ മെമ്മറി ഷെയർ ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.9.

0: ഹലോ
1: ഹലോ,
0: ഹലോ,
1: നമസ്കാരം. ആരാണ്?
0: എന്റെ പേര് രമണി, പാറക്കടയിൽ നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് കേട്ടായിരുന്നോ?
0: ആ കേട്ടു.
1: എന്താണ്, ആരാണ് ആ ഒരു ഗുരു? അതെ, ഗുരുസ്ഥാനീയൻ അല്ലെങ്കിൽ

0: ഗുരുനാഥൻ അല്ലെങ്കിൽ
1: അത് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറ് 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അത് ഞാനൊരു ദിവസം ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് പോയി. അപ്പൊ വൈകുന്നേരം ഭക്ഷണം വേണ്ടാഞ്ഞിട്ടാണ് പോയത്. അവിടുത്തെ ഒരു അവിടെ നിന്ന് ഉപ്പും ഉപ്പുമാവ് കിട്ടുമല്ലോ, അതൊക്കെ വീട്ടിൽ നിന്ന് ചോറുണ്ടോയില്ല, അവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ച് പോയി. പക്ഷെ എനിക്ക് ഏതോ വയ്യ, ഞാൻ കഴിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ തല കറങ്ങി വീണു, ഉച്ചക്ക് തല കറങ്ങി. അപ്പൊ ടീച്ചറ് അപ്പൊ പിള്ളേരൊക്കെ പറഞ്ഞ അവളൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാനായിട്ടാന്ന് പറഞ്ഞ്. അവിടെ സിസ്റ്റർ ആണെ, അവിടെ നടത്തി കൊണ്ടുപോയി എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. പക്ഷെ എനിക്ക് ഞങ്ങത് കഴിച്ചപ്പോ തന്നെ ഛർദ്ദിച്ചു. അപ്പൊ അവനിക്ക് മഞ്ഞപ്പിത്തായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. അപ്പൊ വിചാരിച്ചു ഭക്ഷണം കഴിക്കാന്നിട്ടാന്ന് വിചാരിച്ച്. ആളെ എന്നെ അവിടൊക്കെ ക്ലീൻ ആക്കി മഠത്തില് സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് മഠം, അവിടെയാണ് ഭക്ഷണമൊക്കെ തന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര വന്നും ചെറുതല്ലേ, 3 പഠിക്കണം. പിന്നെ ഞാൻ ഈ കവിത ഒക്കെ ഇങ്ങനെ ടീച്ചർ പാടിത്തന്നെ അതേപോലെ നന്നായിട്ട് പാടായിരുന്നു. അപ്പൊ ടീച്ചറെ അങ്ങനെ യൂത്ത് ഹോസ്റ്റലിന് വന്നിട്ട് ഇങ്ങനെ കവിത്തനോട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു പാട്ട് പാടി. അപ്പൊ സുഹൃത്തായനോട് പറഞ്ഞാൽ നമുക്ക് അതൊരു ഡാൻസ്, ഞാൻ സ്റ്റെപ്പ് ഇടാൻ പോള് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാടിക്കൊടുത്തു. സുഹൃത്തങ്ങനെ സ്റ്റെപ്പ് ഇട്ട് അങ്ങനെ അന്ന് അത് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് അങ്ങനെ കളിച്ചു യൂത്ത് ഹോസ്റ്റലിന്. അപ്പൊ അതൊക്കെ അങ്ങനെ പാടാനും അങ്ങനെ അന്ന് കൊറേ സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. പറ്റിയ ഗാനം, ലഘുഗാനം, അങ്ങനെ കൊറേ പാട്ട്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ചേർത്താണ്. ഇങ്ങനെ ആരോട് സംസാരിക്കാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു.
0: ഓക്കെ ഓക്കെ. ഒരു ഉള്ളിലേക്ക് തന്നിലേക്ക് തന്നെ വലിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്ന ആളെ പുറത്തേക്ക് കൊണ്ടുവന്നു.
1: എന്നെ എല്ലാത്തിലും ഉൾപ്പെടുത്തി, എല്ലാത്തിലും പങ്കെടുപ്പിച്ചു. അപ്പൊ അന്നങ്ങനെ ഭക്ഷണം അവിടെ മഠത്തില് തന്നിട്ട് പിന്നെ എനിക്ക് വീണ്ടും ഇങ്ങനെ ഛർദ്ദിച്ചപ്പ പിന്നെ അമ്മേനെ വിളിച്ച് ആള് വീട്ടിൽ ഓട്ടോറിസ്റ്റ് വിളിച്ച് വീട്ടിലേക്ക് വിട്ടു. അപ്പൊ അതിനെ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോ മഞ്ഞപ്പിത്തെന്ന് പറയണ. അങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ടീച്ചറെ ഭയങ്കര പ്രോത്സാഹനായിരുന്നു. പിന്നെ 3ാം ക്ലാസ് ജയിച്ച് 4 ചെന്നപ്പോ ഞാൻ സിസ്റ്റർ നോക്കിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞപ്പോ അറിയുന്ന ആളും അവിടെ നിന്ന് പോയി.
0: അപ്പൊ
1: എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഇപ്പോഴും സിസ്റ്റർ ഞാൻ ഓർക്കും. അതാണ് എനിക്കിപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, എനിക്കത് പെട്ടെന്ന് പറയണെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്.
0: സന്തോഷം സന്തോഷം കേട്ടപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലെ പലരുടെയും ലൈഫിൽ ഇതുപോലെയുള്ള ടീച്ചർമാരുണ്ടാവായിരിക്കും അല്ലേ?
1: ആ ഉണ്ടാവും ഉണ്ടാവും. ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നീട് എന്നെ അങ്ങനെ ഒന്നി തള്ളിവിടാനൊന്നും ആരുണ്ടായില്ല. പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നിനൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല.
0: ഓക്കെ എന്നാ, ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതിന് ഒരുപാട് നന്ദി കേട്ടോ.
2: നല്ലൊരു കഥ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: ഇതുപോലെ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും അല്ലെ? എന്താ പറയാ, തന്നിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആരെങ്കിലും ആ ഒരു കൈപിടിച്ചുകൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ കൈകൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഇപ്പൊ കേൾക്കുന്ന ഇത്ര പേർക്ക് റിലേറ്റ് ആയിട്ടുണ്ടാവും അല്ലേ?
2: അങ്ങനെ ഒരു ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, എന്റെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു 2 വർഷം പഠിപ്പിച്ചിട്ട് സിസ്റ്റർ പോയി. എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് പലപ്പോഴും കൂടുമ്പോൾ ആ സിസ്റ്ററെ കുറിച്ച് പറയും. ആ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. നമുക്ക്
0: അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തിട്ടായിരിക്കും അല്ലെ? നമ്മളുടെ മനസ്സിൽ അവരെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു സംഭാവന അല്ലെങ്കിൽ അവർ തന്ന ഒരു നല്ല കാര്യം നമ്മുടെ മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ടാവും.
2: പകർന്നു തന്നിട്ടാണ് അവർ പോകാനുള്ളത്. ആ ഒരു പോയിന്റ് ഉണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ വാക്കുകളും അവർ പറഞ്ഞ കുറേ കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു.

0: അപ്പോൾ അങ്ങനെ ഒരു ഗുരുനാഥയോ ഗുരുനാഥനോ നിങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ അവരെക്കുറിച്ച് പറയാനായി നമ്മളോട് വിളിച്ച് വിളിക്കാം. നമ്മളെ വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 84 24 28 1 0 1.
1: ഒന്ന്.

0: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയി. നമ്മുടെ സമയം അരികയുടെ സമയം ഇങ്ങനെ പയ്യെ തീർന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: 11 മണി വരെ ആയിരുന്നു നമ്മുടെ അരികയുടെ സമയം. ഇന്ന് അരികയിൽ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അർജയ ദൃശ്യയും
1: അർജു സിമിയുമാണ്.
0: നമ്മളിന്ന് സംസാരിച്ചത് അധ്യാപകരെ കുറിച്ചിട്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ
1: വെളിച്ചം കാണിച്ച ഗുരുസ്ഥാനീയരായിരുന്നു. ഇനി കോളുകൾ ഉണ്ട്, ചില ചില ചില ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ട് അധികം കോളുകളൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.
0: ഇന്നത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ,
1: ഒത്തിരി കോളുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിന് ഒത്തിരി പേര് സംസാരിക്കാനുണ്ടാകുന്നറിയാം. ഒത്തിരി ആളുകൾക്ക് ഇതുപോട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു അവസരത്തിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വേണമെങ്കിൽ വരാം
0: വീണ്ടും നമുക്ക്, അല്ലേ? വീണ്ടും ഇതുപോലെ കഥകൾ, നല്ല കഥകൾ, പോസിറ്റീവ് ആയിട്ടുള്ള കഥകൾ, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരവസരത്തിൽ ഇന്ന് വിളിക്കാൻ പറ്റാതിരുന്നവർക്ക് നമ്മളൊരു ചാൻസ് തരുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞങ്ങൾ ബൈ ബൈ പറയാണ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ
1: 107.5.